0: ഇനിയ വചനങ്ങളിലൂടെ.
1: ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station. Radio Sanoo.

ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷമാണ് ഉണ്ടാവുക എന്നറിയോ? ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റു, നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ എങ്ങനെ വന്നാലും പ്രയോറിറ്റി കൊടുക്കും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കും, അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല എന്ന് വയ്ക്കും. പക്ഷേ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം അത് നമ്മൾ എന്ത് സമയമില്ല എന്ന് പറഞ്ഞാലും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ നേരമില്ല പറഞ്ഞാലും, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മളത് വകവയ്ക്കാതെ ആ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങും. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അത്രയും പ്രയോറിറ്റി കൊടുക്കാത്തത്? മറ്റതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണെങ്കിൽ കൂടി നമ്മുടെ ഇഷ്ടങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അപ്പം നമ്മൾ വേണ്ടാന്ന് വയ്ക്കും, അങ്ങനെ വേണ്ടാന്ന് വയ്ക്കണ്ട. പകരം അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

നമ്മളൊരു കാര്യം ചെയ്യുന്നു, രണ്ടുപേർ അത് നന്നായി എന്ന് പറയുന്നു, അപ്പൊ മനസ്സിലെന്താ തോന്നുക? സന്തോഷം, സ്വാഭാവികം. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, കൂടി ഞാൻ ചച്ചു. ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ അഭിനന്ദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു അഭിനന്ദനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടുന്ന ഒരു പ്രചോദനം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരു കാര്യം ചെയ്തു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം തോന്നും. നമുക്കിപ്പോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ആത്മസംതൃപ്തിയൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കിട്ടുമെങ്കിൽ കൂടി അതിനൊരു റെക്കഗ്നിഷൻ വേണമെന്ന് എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് പലരും പല കാര്യങ്ങളും ചെയ്യുന്നതും. ഇപ്പോ നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ വിചാരിച്ചത് ലൈക്കും കമന്റും അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് അയ്യോ ഇതെന്താരും മൈൻഡ് ചെയ്യാതിരുന്നത് എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു റെക്കഗ്നീഷൻ കിട്ടുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇല്ലേ? റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

രണ്ടുപേർ ചേർന്ന് ഒരു പ്ലാൻ ചെയ്യുന്നു. ഒരു കാര്യം ലാസ്റ്റ് മൊമെന്റിൽ ഒരാൾ അതിൽ നിന്നും പിൻവാങ്ങുന്നു. എന്തായിരിക്കും മറ്റേയാളുടെ ഒരു അവസ്ഥ? റേഡിയോസിനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഇതിപ്പോ രണ്ടുപേരുടെ കാര്യമൊന്നുമല്ല കേട്ടോ, ഒത്തിരി പേരുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം പ്ലാൻ ചെയ്യും. ഒന്നും വേണ്ട, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതിന്റെ എല്ലാ കാര്യങ്ങളും ഒരാളാണ് ചെയ്യുന്നത്. അത് പ്ലാൻ ചെയ്യുന്നു, അതിന്റെ ടിക്കറ്റ്സ് നോക്കുന്നു, അതിന്റെ ഡെസ്റ്റിനേഷൻസ് നോക്കുന്നു, റൂംസ് നോക്കുന്നു, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങൾ എവിടെയാ നോക്കുന്നു. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് പ്ലാൻ ചെയ്യുന്നു, അതിന്റെ ടിക്കറ്റ്സ് നോക്കുന്നു, അതിന്റെ ഡെസ്റ്റിനേഷൻസ് നോക്കുന്നു, റൂംസ് നോക്കുന്നു, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങൾ എവിടെയാ നോക്കുന്നു. ഒരു ട്രിപ്പ് പ്ലാൻ

എല്ലാം സെറ്റാക്കി ലാസ്റ്റ് മിനിറ്റാണ് ഇത് ക്യാൻസൽ ചെയ്യാം, ഞങ്ങൾ വരുന്നില്ല എന്ന്, അല്ലെങ്കിൽ അതിൽ ഒരാൾക്ക് ഒരു മാറ്റം വരുന്നു, അപ്പൊ പിന്നെ വേണ്ട നമുക്ക് ക്യാൻസൽ ചെയ്തേക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും എഫേർട്ട് എടുത്ത ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ. റേഡിയോ സുനുവാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൺഡ്.

ഈ മോർണിംഗിൽ കേൾക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾക്ക് എത്രത്തോളം സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളില് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളുണ്ടാകും. ഇയാളെ വരുമ്പോ തന്നെ നമുക്ക് ഹാ ഓക്കെ ഇവൻ വന്നല്ലോ. ഒരു ദിവസം അവൻ ഇല്ലെങ്കിൽ നമ്മൾ പറയും പക്ഷെ ഇന്ന് എന്തോ ഒരു പ്രശ്നം അവൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ഉഷാറില്ല പറയും. കാരണം ആളെങ്ങനെ സംസാരിക്കുക, ഒരു കുറച്ച് പേര് ഇരിക്കുമ്പോൾ അവരെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുക, അതൊക്കെ ചില ആൾക്ക് കിട്ടുന്നൊരു കഴിവാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. അപ്പം അവരുമായിട്ട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റ് നേരത്തെ പറഞ്ഞല്ലോ, ഒരാള് ഞാൻ വരണില്ല എന്ന് പറഞ്ഞിട്ടൊരു ട്രിപ്പ് പ്ലാനിൽ നിന്ന് മാറിയാൽ തന്നെ ആ ഗ്രൂപ്പ് മൊത്തം അയ്യോ ഇതെന്താടാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരിക്കലും മറ്റൊരാളുടെ സന്തോഷം തല്ലിക്കെടുത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. അല്ലാതെ നമ്മൾ കാരണം മറ്റുള്ളവരുടെ സന്തോഷം ഇല്ലാണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവരുടെ കോൺഫിഡൻസ് ലെവൽ ഇല്ലാണ്ടാക്കാനും പാടില്ല. അതുകൊണ്ട് ഒരാൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യും, നന്നായിട്ടൊന്ന് എൻകറേജ് ചെയ്യും, കൊള്ളാടാന്നൊന്ന് പറയും. അപ്പൊ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, അവർക്ക് നന്നായിട്ട് സന്തോഷം വരും. നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിച്ചോട്ടെ, അതിൽ പറ നമുക്ക് എന്ത് സന്തോഷം വേണം. എനിവേ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ദിവസം നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ tuned.

0: ஸ் மார்னிங் சவாரி ஒன்லி ஆன் ரேடியோ ஸ்னோ 91.7 FM. மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റാണ്. ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. ഒരുപാട് നല്ല പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ ദൃശ്യം മൂവിനെ ഏറ്റവും അധികം ഓർമ്മിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം, ഓഗസ്റ്റ് 2-ാം തീയതി. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ദിവസം ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ, എല്ലാവർക്കും നല്ലൊരു സൺഡേ ആയിട്ട് ലൈഫിൽ മാറട്ടെ എന്നുള്ള ഒരു നല്ല വിഷ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി. കൂടി ഒരു ചെറിയ തോട്ടിലേക്ക് കൂടി പോവുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ചെറിയൊരു വരിയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ ചില വാക്കുകളും വരികളും ഒക്കെ ഒന്നോ രണ്ടോ വാചകങ്ങളെയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ചിന്തയായിരിക്കും സമ്മാനിക്കാം. അങ്ങനെയുള്ളൊരു വാചകമാണ് കേട്ടോ. ചില വർഷങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും, ചില വർഷങ്ങൾ ഉത്തരം തരും. നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണല്ലേ. ചില വർഷങ്ങൾ നമ്മളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ചില വർഷങ്ങൾ നമ്മളുടെ ആ ഒരു ചോദ്യങ്ങൾക്കും നമ്മളുടെ പരിശ്രമങ്ങൾക്കും ഉള്ള ഉത്തരങ്ങളായിരിക്കും തന്നുകൊണ്ടിരിക്കുക. അപ്പം ഉത്തരങ്ങൾ തരുന്ന വർഷങ്ങളൊക്കെ ലൈഫിൽ എപ്പോഴും സംഭവിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കൂടെ നാട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയാണ് അവിടുത്തെ അപ്ഡേറ്റുകൾ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി പോകുന്ന സമയമാണ് ഇന്ന്. എനിക്ക് തോന്നുന്നത് വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 12 ജില്ലകളിലെ നാട്ടിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ ശ്രദ്ധയോടുകൂടി തന്നെ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പലയിടങ്ങളിലും ശക്തമായ ആ ഒരു മഴയൊക്കെ കുറയുന്നു എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മഴയൊക്കെ എത്രയും പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ലഭിക്കുകയല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് മഴയൊക്കെ അങ്ങോട്ട് മാറട്ടെ എന്നുള്ള ആ ഒരു ഒരു എന്താ പറയുക, അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വർഷം മൂവിയിലെ വർഷത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു വന്നത്. അപ്പോൾ വർഷം മൂവിയിലെ പാട്ടിലേക്കാണ് നമ്മളെത്തുന്നത്. സച്ചിൻ വാര്യറുടെ മനോഹരമായ ശബ്ദത്തിലൊരു പാട്ട്. സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റാണ്. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: This is
5: Morning Safari. Morning Safari.
4: Morning Safari.
5: Morning Safari.
6: Malabar Golden Diamonds. Morning Safari.
7: Brought to you by
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

വാക്കർ മൂവിയിലെ പാട്ടായിരുന്നു നമ്മളിത് കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ഗ്ലോബിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. ഞാൻ നിസ്സ നിങ്ങളുടെ കൂടെയുണ്ട്. ഷാജഹാൻ അദ്ദേഹത്തിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, ജസ്റ്റ് ചേച്ചിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഉമേഷ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പ്രഭു മാടമ്പിക്കാട്ടിലെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അൻസൽ ഹബീബ് ഗുഡ് മോർണിംഗ്, രവിശങ്കർ ജി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, മീരാൻ ഖാന്റെ മെസ്സേജ് ഉണ്ട്, ഷാജു ശ്രീധർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഗംഭീരമായിട്ട് എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയമാണ്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് സ്പെഷ്യൽ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഒന്ന് അയച്ചിട്ടോ കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ബാറ്റ്മാൻ എത്തിയിട്ടുണ്ട്. ശരിക്കും ബാറ്റ്മാൻ്റെ പേരെന്താണ്? ഇവിടെ ബാറ്റ്മാനാണ് കാണിക്കുന്നത് കേട്ടോ പേര്. എനിക്ക് തോന്നുന്നു ആളിതുവരെ മെൻഷൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. എനിവേ, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. കൂടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സിസ്റ്റേഴ്സ് ഡേ ആണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റർ ഭയങ്കര നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടും ചിലപ്പം നമ്മുടെ സിസ്റ്റർ ആയിരിക്കും. ചില ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടും സിസ്റ്റർ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഏറ്റവും നല്ല സുഹൃത്തിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് സിസ്റ്റേഴ്സിൻ്റെ ഡേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിസ്റ്ററുടെ പേരെന്താണ്? ഏറ്റവും ഇഷ്ടത്തോടുകൂടി നിങ്ങളുടെ സിസ്റ്ററിൻ്റെ എന്താ പറയുക, സിസ്റ്ററിനോട് അത്രയും ഇഷ്ടമുള്ള ആളുകളുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്ന് സിസ്റ്റേഴ്സ് ഡേ അല്ലേ. അപ്പോൾ എല്ലാവരുടെയും സിസ്റ്ററിൻ്റെ ഡേ ഒന്ന് സിസ്റ്ററിൻ്റെ പേരൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് മെസ്സേജ് അയക്കാം, നമുക്ക് അവർക്കൊരു നല്ല വിഷസ് കൊടുക്കാം കേട്ടോ. സിസ്റ്റേഴ്സ് ഡേയുടെ വിഷസ് കൊടുക്കാം. ബെൻസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. ജോസഫ് ജി മെസ്സേജ് അയക്കുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സിസ്റ്റേഴ്സ് ഡേ ആണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം കൂടിയാണ്, ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് കേട്ടോ. ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഓൾറെഡി പല പേജിലും അതൊക്കെ കണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, അതിന് വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ സംസാരിക്കാം. ഇപ്പം നമുക്ക് സിസ്റ്റേഴ്സ് ഡേയിലേക്ക് വരാം. നിങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററുടെ പേരെന്താണ്? ആൾക്ക് സിസ്റ്റേഴ്സ് ഡേയുടെ ഒരു നല്ല വിഷസ് നമുക്ക് കൊടുത്താലോ ഒന്ന് മെസ്സേജിൽ പറയണേ. ഓക്കെ, എനിക്ക് മെസ്സേജ് ആദ്യം എത്തിയിരിക്കുന്ന ആരാന്നറിയാമോ? മൻസു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആരിഫ എന്നാണ് പേര്. ഹാപ്പി സിസ്റ്റേഴ്സ് ഡേ മൈ ഡിയർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് മൻസു മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരിഫയ്ക്ക് നമ്മളുടെയും വളരെ സ്നേഹത്തോടു കൂടിയുള്ള ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ മൻസുവിൻ്റെ സിസ്റ്ററുടെ പേര് ആരിഫ എന്നാണ്. ഓ, അടിപൊളി. ഹാപ്പി സിസ്റ്റേഴ്സ് ഡേ നിസാ സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിശങ്കർ ജി എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നാലും സിസ്റ്റേഴ്സ് ഡേയുടെ വിശേഷങ്ങളിലൂടെ പോവുകയാണ്. നിങ്ങളുടെ സിസ്റ്ററുടെ പേരെന്താണ്? നമുക്കൊരു നല്ല വിഷസ് കൊടുക്കാം എന്നാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. സനീഷിൻ്റെ ഗുഡ് മോർണിംഗ്, മൈ സിസ്റ്റർ നെയിം നിസോയ്. അടിപൊളി അടിപൊളി, താങ്ക് യു സനീഷ്, താങ്ക് യു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലുബ്ന, ഷബ്ന, ഷംന, സൽമ. ഇവരെല്ലാവരുമാണ് എൻ്റെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാറ്റ്മാൻ്റെ മെസ്സേജ് ഉണ്ട്. ലുബ്നയ്ക്കും ഷബ്നയ്ക്കും ഷംനയ്ക്കും സൽമയ്ക്കും അവർക്കെല്ലാവർക്കും വളരെ വളരെ സ്പെഷ്യലായ ഒരു വിഷസ് പറയുന്നുണ്ട്. ഈ പറഞ്ഞാൽ കുറേ സിസ്റ്റർമാരുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ ബാറ്റ്മാനെ കിട്ടിയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹംസക്കുട്ടിയാണ് നെക്സ്റ്റ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിസ്റ്റർമാരുടെ കൂടെയുള്ള സിസ്റ്റേഴ്സിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി. ഓക്കെ, എന്താണ് ഇവരുടെ പേരെന്താണ്? ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, വലിയൊരു സ്നേഹം അവർക്കും അറിയിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് സിസ്റ്റേഴ്സ് ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഈ ഒരു മണിക്കൂറിൽ നിങ്ങളുടെ സിസ്റ്ററിൻ്റെ പേരെന്താണ് എന്നുള്ളത് പറഞ്ഞോളൂ. ഹായ് സിസ്റ്റർ നിസ. ഓക്കെ, താങ്ക് യു ഹംസക്കുട്ടി. ആളുടെ സിസ്റ്റേഴ്സിൻ്റെ പേര് ഖദീജ ബി വി ആൻഡ് സൗദ ബി വി എന്നാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. അനു വിനോദ് രാജു ഗുഡ് മോർണിംഗ് ആൻഡ് സ്പെഷ്യൽ സുനോ സ്റ്റാഫ് എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച് അനു വിനോദ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അല്ലേ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു നല്ല മോർണിംഗ്, ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്തുകൊണ്ടാണ് ഞാൻ അടുത്ത മെസ്സേജുകളിലേക്ക് പോകുന്നത്. അടുത്ത പാട്ടിന് ശേഷം ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റർക്ക് ഒരു നല്ല വിഷസ് കൊടുക്കാം. ഇന്ന് സിസ്റ്റർമാരുടെ ദിവസമാണ്, സഹോദരിമാരെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ സഹോദരിമാരുടെ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. നമുക്ക് അവർക്കൊരു നല്ല വിഷസൊക്കെ കൊടുക്കാം. ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000097 എന്ന നമ്പറിലേക്ക്. സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. അസൽ കോലാറിൻ്റെ ഒരു അടിപൊളി പാട്ട്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
8: ഓൺലി ഓൺ Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

ഉത്തരാ സ്വയംവരം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് സവാരി വിശേഷങ്ങളുമായിട്ട് ഞാൻ മോർണിംഗ് സവാരി വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സമയം 6

സിസ്റ്റേഴ്സിൻ്റെ ഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സഹോദരിമാരെ പരിചയപ്പെടുത്താം, അവർക്കൊരു നല്ല വിഷസൊക്കെ കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാട്ടിലേക്ക് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ മലയോര മേഖലകളിൽ മഴയ്ക്കൊരു ചെറിയ ശമനമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ മഴ കുറഞ്ഞ് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ജാസിം യൂനസിൻ്റെ മെസ്സേജ് ഉണ്ട്, മൈ വേൾഡ് മൈ ഇത്താത്ത, അതാണ് ആ സ്നേഹം വാക്കുകളിലുണ്ട്. ജസ്ന എന്നാണ് ഈ താത്തയുടെ പേര്. ഈ താത്തയുടെ ഫോട്ടോ അയച്ചു വന്നിട്ടുണ്ട്, വലിയൊരു സ്നേഹം നമ്മളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത്, എനിക്കുമുണ്ട് രണ്ട് സഹോദരിമാർ, എനിക്കുമുണ്ട് ചങ്ങായിമാരെ പോലെ രണ്ട് സഹോദരിമാർ, റദീഫ അസീഫ, അടിപൊളി. ഓക്കെ, രണ്ടുപേർക്ക് നമ്മളുടെ ഒരു സ്നേഹം പ്രത്യേകം പറയുന്നു കേട്ടോ. അയച്ച ആളുടെ പേര് എനിക്ക് ക്ലിയർ ആയിട്ടില്ല, എനിവേ രണ്ടുപേർക്കും വലിയൊരു സ്നേഹം പറയുന്നു, റദീഫ ആൻഡ് അസീഫ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത്, എനിക്ക് വന്ന് എന്നെ എല്ലാ ദിവസവും സിസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരാൾ നമ്മുടെ റിയാസാണ്, കൂർഗിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയാസിൻ്റെ മെസ്സേജ് ഉണ്ട്, ഡിയർ സിസ് ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, റിയാസ് അസീം കൂർഗ്, കൂർഗിലാണെന്നുള്ളതാണ് അദ്ദേഹം നമ്മളെ കേൾക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്ന റിയാസിനും ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു, ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു. ദീപക് ജി ആർ പറയുന്നത്, ദീപകിൻ്റെ സിസ്റ്ററുടെ പേര് ദീപ്തി എന്നാണ്, രണ്ടുപേരുടെയും പേര് ഭയങ്കര ചേർച്ച, അങ്ങനെ പേര് ചേർച്ചയുള്ള ആളുകൾ ആരൊക്കെയുണ്ട്. ഇപ്പം ദീപക്കും ദീപ്തിയും പറഞ്ഞ പോലെ അങ്ങനെ പേരുകൾ കുറച്ചുകൂടി കണക്ഷനുള്ള നിങ്ങളുടെ എന്താ പറയുക സിസ്റ്റർമാർ ആരൊക്കെയാണ്, ഈ ദീപക്കും ദീപ്തിയും എന്നൊക്കെ പറയുന്ന പോലെ ചേർച്ചയുള്ള പേരുകളുണ്ടല്ലോ. അപ്പം അങ്ങനെ പേരുകളുള്ളവർക്കും ഒന്ന് മെസ്സേജിൽ ആ വിശേഷം ഷെയർ ചെയ്യുക കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ബെൻസിൻ്റെ മെസ്സേജ്, ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ഒരു മെസ്സേജൊക്കെയാണ്, ഒരു പോസ്റ്ററൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത്. അനു വിനോദ് പറയുന്നത്, സിസ്റ്ററുടെ പേര് മേഴ്സി എന്നാണ് എന്ന് പറയുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഓക്കെ നെക്സ്റ്റ് മെസ്സേജ്, മൈ സിസ്റ്റർ നെയിം ഈസ് സ്വീറ്റി, എൻ്റെ ഒരു സിസ്റ്ററുടെ പേരും സ്വീറ്റി എന്നാണ് കേട്ടോ. ഓക്കെ, ഇത് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹെബിനാണ്. ഓക്കെ ഹെബിൻ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അല്ലേ ഹെബിൻ്റെ മെസ്സേജ്. ഹെബിൻ്റെ സിസ്റ്ററുടെ പേര് സ്വീറ്റി എന്നാണ്, ഒരു സ്പെഷ്യൽ വിഷസ് സ്വീറ്റിക്ക് വിഷ് ചെയ്യണം, സ്വീറ്റിക്ക് ഒരു സ്വീറ്റ് വിഷസ് നമ്മൾ സ്പെഷ്യലി പറയുന്നു കേട്ടോ ഹെബിനെ. നെക്സ്റ്റ് റഫീഖ് പന്തലാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. ഗുഡ് മോർണിംഗ് നിസ, സിസ്റ്റർ അബിദേ അബിദേ, ഓക്കെ എനിക്ക് എല്ലാവരുടെയും പേരങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. സോന്യം നിസ് സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് റഫീഖ് പന്തലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റഫീഖിൻ്റെ സിസ്റ്റേഴ്സിനും നമ്മളുടെ ഒരു വലിയ സ്നേഹം സ്പെഷ്യലി അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി ആരുടെയെങ്കിലും പേര് ഞാൻ വായിക്കാതെ പോയിട്ടുണ്ടോ, എല്ലാവരുടെയും പേരുകളിലേക്ക് ഞാൻ എത്തിയെന്നാണ് തോന്നുന്നത്. ഇനി ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ്, സുഖമാണോ എല്ലാവർക്കും എന്ന് ചോദിച്ചിട്ട് നമ്മളുടെ ഹുസൈൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജിനോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, സിസ്റ്റർ ലവ് ടു ജിൻസ് എന്ന് പറഞ്ഞിട്ടാണ് ജിനോ പി എം മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അഷ്കർ, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്ന പേര്, ഗുഡ് മോർണിംഗ് അഷ്കർ. നൌഷാദ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് നിസ, നിസ ഹായ് നിസ സിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു നൌഷാദ്, നൌഷാദിന് ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. പിന്നെ വന്നിരിക്കുന്നത് അനുരാജാണ്, അനുരാജിൻ്റെ അനുരാജ് ഗുഡ് മോർണിംഗ് പറയുന്നു. അനുരാജും ആതിരയും, അത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കണക്ഷനുള്ള പേരുകളാണല്ലോ, അനുരാജും ആതിരയും, സിസ്റ്റർ നെയിം ആതിര. ഓക്കെ അടിപൊളി. ഓക്കെ, അപ്പോൾ ആതിരയ്ക്ക് ഒരു സ്പെഷ്യൽ ഡേ നമ്മൾ സ്നേഹത്തോട് വിഷ് ചെയ്യുന്നു, അനുരാജിൻ്റെ വകയുള്ള വിഷസ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അനുരാജ്, ആതിര, ദീപക്, ദീപ്തി, ഇനി അതുപോലത്തെ പേരുകളുണ്ടോ. ഓക്കെ, അനുവിൻ്റെ മെസ്സേജുണ്ട്, അജി ആൻഡ് അനിത എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും പേരുകളിൽ ഭയങ്കര സാമ്യമുള്ള എന്താ പറയുക സിസ്റ്റേഴ്സ് ഉള്ള ആളുകളുണ്ട്, ബ്രദർ സിസ്റ്റർ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. അനീസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് അനീസ്. മൈ നെയിം അമ്പിളി, മൈ വൈഫ് നെയിം ഓൾസോ അമ്പിളി. ആ അടിപൊളി അടിപൊളി, രണ്ടുപേരുടെ പേരും അമ്പിളി എന്നാണല്ലോ. ഞാൻ ഇന്നലെ ഏതോ ഒരു റീല് കണ്ട സമയത്ത് ഇതേ പേര് രണ്ടുപേർക്കും അമ്പിളി എന്നുള്ള പേര് വന്ന റീല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അനീസാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഷംനയുടെ മെസ്സേജാണ് എത്തിയിട്ടുള്ളത്, വെരി വെരി ഗുഡ് മോർണിംഗ് ഷംന. പ്രദീപ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് പ്രദീപ്. കൂടെ ജോലി ചെയ്യുന്ന അക്ഷയ്, അവൻ്റെ സിസ്റ്ററിൻ്റെ പേര് വിഷ്ണുപ്രിയ. ഓക്കെ, അക്ഷയുടെ സിസ്റ്ററിൻ്റെ പേര് വിഷ്ണുപ്രിയ. അപ്പം വിഷ്ണുപ്രിയയ്ക്കും നമ്മൾ ഈ ദിവസത്തിൻ്റെ ഒരു വലിയ സ്നേഹം കൂടി അറിയിക്കുന്നു. അക്ഷയുടെ വകയായിട്ടുള്ള വിഷസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടെ ഷമീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, സിസ്റ്റർ നെയിം ഷംന ഞാൻ പറഞ്ഞു അത്. ഓക്കെ, കുട്ടൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ്, നാട്ടിൽ നല്ല മഴ. തീർച്ചയായിട്ടും നാട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മഴ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താ പറയുക അങ്ങനത്തെ ഒരു മഴ കുറയട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ
നിൽക്കുന്ന ഒരു ഒരു ഒരു സമയമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് മഴയുടെ ആ ഒരു ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന്

സ്വന്തമായിട്ട് മാറട്ടെ അല്ലേ, ഏക്കെ നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത്. ജോൺസിയുടെ മെസ്സേജ് ഉണ്ട്, മൈ സിസ്റ്റർ ഷാരോണിനാണ് സിസ്റ്ററുടെ പേര് കേട്ടോ. ഓക്കെ, അപ്പോൾ ഷാരോണിനും ഈ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് സിസ്റ്റേഴ്സ് ഡേ ആണ്, അപ്പോൾ നിങ്ങളുടെ സിസ്റ്ററുടെ പേരെന്താണ്, അവർക്കൊരു നല്ല ആശംസകൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് എന്നാണ് എനിക്കിന്ന് ചോദിക്കാനായിട്ടുള്ള കാര്യം. താങ്ക്സ് സിസ്റ്റർ നിസ. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഇനി മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അയച്ചിട്ടോളൂ 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് നല്ല നല്ല വിഷസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ആ വിഷസ് കൂടി നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. അടുത്ത മണിക്കൂറിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് വിശേഷങ്ങൾ കൂടിയൊക്കെ സംസാരിക്കാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. അടുത്ത പാട്ടിലേക്ക് നമ്മളെത്തുന്നു. ഇനി കേൾക്കാൻ പോകുന്നത് പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ ഒരു കിടിലം പാട്ടാണ് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. ജനിസ നിങ്ങൾക്കൊപ്പം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടേയിരിക്കുന്ന ടൈമാണ്. ഗുഡ് മോർണിംഗ്, സുഖാണോ എല്ലാവർക്കും? ഓ സുഖം, അടിപൊളിയായിട്ടിരിക്കുന്നു. ഹുസൈൻ ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എനിക്കും ഉണ്ടൊരു സിസ്റ്റർ, അവളുടെ പേര് ഹാജിറ, ഞങ്ങൾ ട്വിൻസ് ആണ്. ഓ അടിപൊളി, ഇവർ ട്വിൻസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും ഹാജിറയ്ക്കാണ് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യൽ വിഷസ് ഹുസൈൻ ഹുസൈൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് എത്തിയിട്ടുള്ളത്. വളരെ സ്നേഹം നമ്മളും തിരിച്ചു പറയുന്നു കേട്ടോ. അപ്പൊ എന്നാലും ഇന്ന് സഹോദരിമാരുടെ ദിവസമാണ് കേട്ടോ. അപ്പൊ സഹോദരിമാർക്ക് വലിയൊരു സ്നേഹം നമുക്ക് അറിയിക്കാവുന്ന ഒരു ദിവസമാണ്. അവർക്കൊരു സ്പെഷ്യൽ വിഷസ് ഒക്കെ സ്നേഹത്തോടുകൂടി അയക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അജുൻ രാജു ജോയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ സിസ്റ്റർ നെയിം അനൂജ, ഒരു വിഷ് പറയണേ. ഓ തീർച്ചയായിട്ടും, ഈ പറഞ്ഞപോലെ അജിൻ അനൂജ പേരും ഈ പറഞ്ഞപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല കണക്ഷനുള്ള പേരുകളാണ് അല്ലേ. അപ്പോൾ എന്തായാലും അനൂജയ്ക്ക് നമ്മളുടെ സ്നേഹത്തിലുള്ള സ്പെഷ്യൽ വിഷസ്. അജിനാണ് ഈ വിഷസ് സ്നേഹത്തോടുകൂടി പറയുന്നത് കേട്ടോ. ഓക്കെ, റിയാസ് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ് കാസർഗോഡ്. ഓക്കെ, ഐ എം വർക്ക് ചെയ്യുന്നത് കൂർഗിലാണ്. 2 ഡേയ്സ് ലീവിൽ വന്നതാണ്. ഓക്കെ അടിപൊളി. എനിക്ക് സിബ്ലിങ്സ് ആയിട്ട് സിസ്റ്റേഴ്സ് ഇല്ല, ബട്ട് കസിൻ സിസ്റ്റേഴ്സ് കുറേ പേരുണ്ട്. എല്ലാവർക്കും നല്ലൊരു സിസ്റ്റേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കസിൻ സിസ്റ്റേഴ്സും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ബോണ്ടാണല്ലേ കസിൻ സിസ്റ്റേഴ്സുമായിട്ട്. അതും ഈ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കര ഒരു കണക്ഷനുള്ള ഒരു കാര്യമാണ് കസിൻ സിസ്റ്റേഴ്സുമായിട്ടുള്ളൊരു ബോണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ കസിൻ സിസ്റ്റേഴ്സിനുമാണ് റിയാസ് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഷസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡിയർ വൺസിന് ഇതുപോലെ നിങ്ങളുടെ സഹോദരിമാർക്ക് അല്ലെങ്കിൽ ഒരു നല്ല വിഷസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ അവർക്കുള്ള സ്പെഷ്യൽ വിഷസ്. ലജൻ ആൻഡ് ലക്ഷ്യം ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും സ്പെഷ്യലി പറയുന്നു. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും എന്തൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ആശംസകൾ എന്തെങ്കിലും കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയച്ചിടാവുന്ന സമയമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഈ പാട്ട് എല്ലാ ചേട്ടന്മാർക്കും എല്ലാ അനിയത്തിമാർക്കും എല്ലാ ചേച്ചിമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്, സ്പെഷ്യലി ഇന്നത്തെ ഈ സിസ്റ്റേഴ്സ് ഡേ റിലേറ്റഡ് ആയിട്ട് എല്ലാവർക്കുമുള്ള, ഇപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകളും ഒരുപാട് പേരുടെ പേരുകളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഉസ്താദ് മൂവിയിലെ പാട്ടാണ്. ഈ പാട്ടിൻ്റെ 2 വേർഷനുണ്ട്. ശ്രീനിവാസ് അദ്ദേഹം പാടിയ വേർഷനുമുണ്ട്, ദാസേട്ടൻ പാടിയ വേർഷനുമുണ്ട്. നമ്മളിപ്പോൾ കേൾക്കുന്നത് ശ്രീനിവാസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർഷനിലാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോയി തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് മൂവിയിലെ പാട്ട് ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു. സമയം 6 മണി കഴിഞ്ഞ് 47 മിനിറ്റാണ്. ഞെന്നിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. നമുക്കൊരുമിച്ച് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services. Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
9: ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
8: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
9: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
1: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോന്?
2: നമസ്കാരം, ഞാൻ നന്ദു.
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
2: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 2nd ഞായറാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞാനിസ നിങ്ങളുടെ കൂടെയുണ്ട്. കുറച്ചധികം പേരുടെ മെസ്സേജസിലേക്ക് കൂടി എനിക്ക് പോകാനായിട്ടുണ്ട്. റഫീഖ് അഹമ്മദ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആളുടെ സിസ്റ്റേഴ്സിൻ്റെ പേര് റമീന എന്നും റസീന എന്നുമാണ് കേട്ടോ. നല്ല ചർച്ചയുള്ള പേരുകളല്ലേ, റമീന, റസീന, റഫീഖ്. അടിപൊളി. ഓക്കെ, അപ്പോൾ ഒരു സ്പെഷ്യൽ വിഷസ് റഫീഖാണ് പറയുന്നത്. നിജോമോൻ ജോസഫ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് വിഷ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് സിസ്റ്റർ, നെയിം ഷാഹിന ആൻഡ് ഷബാന. ഓ അടിപൊളി ചേർച്ചയുള്ള പേരുകളാണ്, ഷാഹിന ആൻഡ് ഷബാന. എൻ്റെ സിസ്റ്റർ ഷഹാനിയയുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. ഓ അടിപൊളി, ഇന്നാണ് വെഡിങ് ആനിവേഴ്സറി. അപ്പം വിഷ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ട് വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി ഇതാ സ്പെഷ്യലി ഷഫ്നയാണ് ആ ഒരു വിഷസ് അറിയിക്കുന്നത്. ഷാഹിനയ്ക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള വെഡിങ് ആനിവേഴ്സറി വിഷസ് ദ ഷഫ്നയുടെ വകയാണ് ഇപ്പോൾ ദ വിഷ് ചെയ്ത് കഴിഞ്ഞത്. റിയാസ് പറയുന്ന, വൺ മോർ തിങ്, യു ആർ ഓൾവേസ് മൈ ഫേവറേറ്റ് സിസ്റ്റർ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. റിയാസ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, എൻ്റെ പേര് ഉനൈസ്, വയനാടാണ് സ്ഥലം, കർവയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് സിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് എല്ലാ സിസ്റ്റേഴ്സിനും ഈ ദിനം ആശംസിക്കുന്നു. അടിപൊളി, അങ്ങനെ നമുക്കുണ്ടാവില്ല. നമുക്ക് ചേട്ടന്മാരില്ലെങ്കിൽ അയ്യോ, ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുക. അനിയന്മാരില്ലെങ്കിൽ, അനിയന്മാരുണ്ടായിരുന്നെങ്കിൽ അടിപൊളി. അങ്ങനെ ശരിയാണ്, എല്ലാവർക്കും ഉണ്ട് അങ്ങനെ കേട്ടോ. എനിക്ക് പേഴ്സണലി എപ്പോഴും ഒരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞപോലെ നമുക്കൊക്കെ അങ്ങനെ ഒരു മിസ്സിങ് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാകും. മൈ സിസ്റ്റേഴ്സ് നെയിം സബീന, സമീറ, സമീർ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. ഷമീർഷയുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. സബീനയും സമീറയുമാണ് അവർക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഇന്ന് സിസ്റ്റേഴ്സ് ഡേ ആയതുകൊണ്ട് ആ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി പറയുകയാണ് കേട്ടോ. നെക്സ്റ്റ്, സുബൈറാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്, ഞാനും വൈഫ് റസീനയും കൂടെ ഏറെ ഇഷ്ടമുള്ള ഒരാളെ കാണാനുള്ള യാത്രയിലാണ്. അടിപൊളി, വൈഫ് വളരെ ഇമോഷണലാവും അയാളെ കാണുമ്പോൾ. അത്രയും ഇഷ്ടമുള്ള ആളാണ്. എൻ്റെ വൈഫിനൊരു വിഷസ് പറയൂ. തീർച്ചയായിട്ടും സുബൈറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു കൂടിക്കാഴ്ച വളരെ മനോഹരമായി മാറട്ടെ എന്നുകൂടി വിഷ് ചെയ്യുന്നു. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. കൂടെ ഇന്നത്തെ ദിവസം ഈ പറഞ്ഞപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ട് കൂടി നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. നമ്മൾ മനസ്സിനക്കരെ എന്ന സിനിമയിലെ പാട്ടാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം 7 മണി കഴിഞ്ഞിട്ട് 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 2nd ഞായറാഴ്ച ദിവസമാണ്. ഇനിയും വിശേഷങ്ങളുണ്ട്, അപ്ഡേറ്റുകളുണ്ട്, വെയിറ്റ് ചെയ്തോളൂ.

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: Hi, this is Gautam Vasudev Menon.
3: You're listening to
2: Radio Sunu 91.7, and this is Qatar's favorite radio station.
4: This is Morning Safari.
5: Malabar Golden Diamonds Morning Safari,
6: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

സഡക് ടു എന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റാണ്. ഓഗസ്റ്റ് 2nd ഞായറാഴ്ച ദിവസമാണ്. മനാഫിന്റെ വക മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഓ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും, ഞാനിങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ മനാഫിൻ്റെ ഫോട്ടോയും കറക്റ്റ് സമയത്ത് എനിക്കിവിടെ കിട്ടി എന്നുള്ളതാണ് അടിപൊളി. സഫ വാട്ടർ സാരഥികളാണ് ഇവരെല്ലാവരും. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട് AI സംഭവം പോസ്റ്റർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി ഗുഡ് ഫ്രണ്ട്സ്, ഗ്രേറ്റ് മെമ്മറീസ്, സ്ട്രോങ് ടുഗെദർ, ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് ചിയേഴ്സ് ടു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അടിപൊളി. അപ്പോൾ എല്ലാവരുടെയും പേര് കൂടെ ഒക്കെ വെക്കുകയായിരുന്നെങ്കിൽ പൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി ഒരു പിക്ചർ എനിക്ക് തന്നു. എന്തായാലും ഞാനിത് തന്നെയാണ് സംസാരിക്കാനായിട്ട് ഇങ്ങനെ വന്നതും, കാരണം ഇന്ന് ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലേ. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്ത് ചോദിക്കാം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എത്രമാത്രം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദ്യങ്ങളുടെ കൂടുതലാണ് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം ചിലപ്പം നമ്മുടെ ചില ഫ്രണ്ട്സ് ഈ പറഞ്ഞല്ലോ, നമ്മൾ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്, ഈ പോസ്റ്റ് തരുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇപ്പം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുന്ന കുറച്ചധികം സമയങ്ങൾക്ക്, മണിക്കൂറുകൾക്കൊക്കെ ശേഷമായിരിക്കും ഞാൻ എന്താ വരുന്നത് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ പോസ്റ്റാക്കി പോകുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ പോസ്റ്റാക്കൽ ഫ്രണ്ട്സിൽ മെയിൻ ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സ്ഥിരം പോസ്റ്റ്, അതോ പിന്നെ നിങ്ങളാണോ പോസ്റ്റ് കൊടുക്കുന്നത്? അതും പറയാം കേട്ടോ. നിങ്ങൾ സ്ഥിരം പോസ്റ്റ് കിട്ടുന്ന ആ ഒരു ഒരു ഒരു പോസ്റ്റ് തരുന്ന ഒരു ഫ്രണ്ട് ആരാണ്? ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ രസമായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഒരു GPS ആണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടിനെ ഒരു ഒരു GPS ആയിട്ട് നമുക്ക് കണക്കാക്കുവാണെങ്കിൽ ആ ചങ്ക് വഴി കാണിക്കുമോ അല്ലെങ്കിൽ ആ ചങ്ക് വഴി തെറ്റിക്കുമോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് നമുക്ക് രസമായിട്ട് നമ്മളുടെ ഫ്രണ്ട്സിനെ കുറിച്ചൊന്ന് സംസാരിച്ചു പോകാവുന്ന ദിവസമാണ്. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട് ആരാണ്? ഫ്രണ്ടിനൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാലും മതി. വിളിക്കേണ്ട നമ്പർ 444-444-917. നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനെ ഇന്ന് നിങ്ങളുടെ സ്നേഹം മുഴുവൻ അറിയിക്കാനുള്ള ദിവസം കൂടിയാണ് കേട്ടോ. വിളിച്ച് ഒരു നല്ല വിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു സ്പെഷ്യൽ വിഷസ് പറയാം. ഒപ്പം തന്നെ ഈ ഒരു ചെറിയ ചെറിയ ചോദ്യങ്ങളുടെ മറുപടിയും ഒക്കെ നൽകാവുന്നതാണ് കേട്ടോ. വിളിച്ചോളൂ 444-444-917, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി 500-00-917 എന്ന നമ്പറിലേക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസ്റ്റ് തരുന്ന ആ ഒരു ഒരു ഫ്രണ്ട് ആരാണ്? അതോ നിങ്ങൾ തന്നെയാണോ? ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. വേഗം വിളിച്ചോളൂ 444-444-917.

0: Qatar's happiness frequency. Now, available on Vodafone Shuf app. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: Morning Safari.
7: Only on Radio Suno 91.7 FM.
8: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. നമ്മുടെ ഫൈജാസിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നല്ലൊരു കുറിപ്പൊക്കെ അദ്ദേഹം എഴുതി അയച്ചു തന്നിട്ടുണ്ട്. കൂടെ തന്നെ പ്രിയയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, പ്രശാന്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഒരു കാര്യമാണ് ഓർപ്പിച്ചത്, കാരണം ഇന്ന് ഈ ഓഗസ്റ്റ് 2 പറയുമ്പോൾ ജോർജ് കുട്ടീനെ ഭയങ്കര കാര്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്ന ദിവസമാണല്ലോ. അപ്പോൾ ജോർജ് കുട്ടി ധ്യാനത്തിന് പോയ ഡേ, ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒപ്പം തന്നെ നെക്സ്റ്റ് ഒരു മെസ്സേജ്. ഹായ്, ഗുഡ് മോർണിംഗ്, ഞാൻ തസ്ലീം. മൈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വിഷസ് ഒന്ന് പറയൂ. തീർച്ചയായിട്ടും പറയാമല്ലോ. അമീർ സലീം അലി എന്നാണ് പേര്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അമീർ സലീം അലിക്ക് വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ തസ്ലീമാണ് വിഷ് ചെയ്യുന്നത്.

സൗഹൃദം ഒരു തണലാണ്, വേദനയുടെ ലോകത്ത് എല്ലാം മറക്കാനുള്ള തണൽ എന്നാണ് അജിയുടെ മെസ്സേജ്. തീർച്ചയായിട്ടും ചില സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതം തന്നെ അങ്ങോട്ട് മാറ്റിമറിച്ച് കളയും, അല്ലെങ്കിൽ നമുക്കൊരു വലിയ കൈത്താങ്ങായിട്ടോ ഒക്കെ നമ്മുടെ ലൈഫിൽ എല്ലാ കാലത്തും അങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അല്ലേ. സനിൽജിയുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, അജി പറഞ്ഞ പോലെ തന്നെ, സൗഹൃദം ഒരു തണലാണ്, വേദനയുടെ ലോകത്തെല്ലാം മറക്കാനുള്ള തണൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പം നമ്മുടെ ലൈഫ് നോക്കുവാണെങ്കിൽ, നമ്മുടെ ലൈഫിനെ ഒരു സിനിമയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോൾ അവാർഡ് ഏത് സുഹൃത്തിനായിരിക്കും നിങ്ങൾ കൊടുക്കുക? നിങ്ങളുടെ ലൈഫ് ഒരു സിനിമയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോൾ ആർക്കായിരിക്കും കൊടുക്കുക? ആ ഒരു അവാർഡ് കൊടുക്കുന്ന നിങ്ങളുടെ ആ ഒരു സുഹൃത്ത് ആരായിരിക്കും? നിങ്ങളെ അത്ര സപ്പോർട്ട് ചെയ്തിട്ടില്ല, ആ ഒരു സപ്പോർട്ടിംഗ് റോൾ അവാർഡ് ഞാൻ ഇന്ന ആൾക്കാരായിരിക്കും കൊടുക്കുക എന്ന് നിങ്ങൾ പറയുന്ന ആ ഒരു സൗഹൃദം ആരുടേതാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 444-4917, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. നിങ്ങളുടെ ലൈഫ് ഒരു സിനിമയാണെന്ന് വിചാരിക്കുക. ആ സിനിമയിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോൾ അവാർഡ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോൾ നിങ്ങൾ കൊടുക്കുന്നത് ആർക്കായിരിക്കും? ആ ഒരു സപ്പോർട്ട് അത്രമാത്രം നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സൗഹൃദം ആരുടേതാണ്? ഒന്ന് മെസ്സേജിൽ നിങ്ങൾക്ക് ആ പേരുകൾ മെൻഷൻ ചെയ്യാം, അതല്ലെങ്കിൽ എന്നെ വിളിച്ചും നിങ്ങളുടെ ആ ഒരു സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. ഒപ്പം നിങ്ങളുടെ ഡിയർ ഫ്രണ്ട്സിന് ഒരു സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 444-4917, 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് കൂടി പോരട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം നിങ്ങളുടെ ആ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ഫ്രണ്ട് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. നിങ്ങൾക്ക് തണലായ ആ ഒരു ഫ്രണ്ട് ആരാണ്, നിങ്ങളെ അത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ആരാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ അയച്ചിടാവുന്നതാണ് കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക്, അല്ല വിളിച്ചൊന്ന് സംസാരിച്ച് അവർക്കൊരു വലിയ സ്നേഹം അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്, 444-4917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടും ദയത്തി കഴിഞ്ഞു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. ഫ്രണ്ട്സിനെ കുറിച്ച് തന്നെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നത്. നമ്മളുടെ ലൈഫിലൊരു ഒരു സപ്പോർട്ടിംഗ് റോൾ എന്ന് പറയുന്ന രീതിയിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിലൊരു സപ്പോർട്ടിംഗ് റോളായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന സൗഹൃദങ്ങളെ കുറിച്ചാണ് ഞാനിങ്ങനെ സംസാരിച്ചു വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൗഹൃദം ഒരു തണലായിട്ടൊക്കെ മാറുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ചിലപ്പം സംഭവിക്കും. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ ഘട്ട ചങ്സിനെ കുറിച്ചാണ് ഞാനിന്ന് ചോദിച്ചു വരുന്നത്. നമ്മളുടെ കൂടെ ഇപ്പൊ ആദ്യം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്, വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്.
1: സുഖം, സുഖായിരിക്കുന്നു. രാവിലത്തെ ഫ്രണ്ട്സിനെ കുറിച്ച് കേട്ടപ്പോ ഒരു മുഖം
0: മനസ്സിലേക്ക് വന്നു,
1: ചിരി അല്ലെങ്കിൽ പല പല ഇമോഷൻസിലൂടെ മനസ്സിലേക്ക് വന്നു. അപ്പൊ കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട്. പേര് ആഷിഖ്, UAE ഡെന്റൽ ഡോക്ടർ ആണ്. പ്ലസ് ടു തൊട്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ്, ഇത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആയി.
0: ഏറ്റവും ലോങ് ആയിട്ടുള്ള ഫ്രണ്ട് ആഷിഖ് ആണോ? ഇത്രയും വർഷം കണക്ക് വെച്ച് നോക്കുമ്പോൾ
1: എനിക്ക് വേറൊരു എന്താ പറയാ, ലേഡിയും കൂടെ ഉണ്ട്, ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട്. ഒരു വിളി നല്ല സുഹൃത്തുക്കളാൽ ബ്ലെസ് ചെയ്യപ്പെട്ട ഒരു ആളാണ് ഞാൻ. ആഷിഖിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ട, എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ഇടയിൽ കുറച്ച് എന്താ പറയാ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചോദ്യം എങ്ങനെയാ വരാ, എടി പടമായിട്ടില്ലല്ലോ എന്നാ
0: ചോദിക്കും.
1: അതാണ് അവൻ എന്നോടുള്ള ഫ്രീഡം. പിന്നെ എല്ലാത്തിനും ഉപദേശ എന്താ തരാനും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ചോദിക്കാനും നമുക്ക് ആവശ്യങ്ങളായിട്ട് പറഞ്ഞാലും, ഇപ്പൊ അവനും മാരീഡ് ആണ്, കുട്ടിയൊക്കെ ആയി.
0: വൈഫാണെങ്കിലും
1: എന്റെ ഫാമിലി ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണ്.
0: മെസ്സേജിൽ
1: വായിച്ച പോലെ ഫ്രണ്ട്സ് എന്നും ഒരു അനുഗ്രഹം തന്നെയാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പറഞ്ഞപോലെ തന്നെ ചില സമയത്ത് അവരൊരു ഭയങ്കര തണലായിട്ട് അങ്ങ് മാറും അല്ലേ?
1: അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി.
0: അപ്പൊ എന്തായാലും താങ്ക് യു കേട്ടോ.
1: ഓക്കെ ദെൻ, ഹാവ് എ ഗുഡ് ഡേ.
0: താങ്ക് യു, ബൈ.
1: വൺസ് അഗൈൻ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.
0: ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ഡിയർ. ഓക്കെ ബൈ. രേഖയായിരുന്നു നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ലിസ്ണർ ഫാമിലിയാണ്.

രേഖയുടെ ഫാമിലി. അപ്പം താങ്ക് യു രേഖ. രേഖ ഇങ്ങനെ ആഷിക് എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ടിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ പറഞ്ഞ ചില സമയത്ത് അത്രമാത്രം സപ്പോർട്ട് തരുന്ന ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ഇത്രയും മനോഹരമായിട്ട് പോകുന്നത് അല്ലേ. അപ്പം എന്തായാലും നിങ്ങളുടെ സൗഹൃദങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാം. 5000097 എന്ന നമ്പറിലേക്ക് വിളിക്കുന്ന നമ്പർ 444-4917. ഒരുപാട് പേരുടെ കോൾസ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പം തന്നെ വിളിച്ചോളൂ. 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ. എന്നാലും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞു വന്ന സമയത്ത് അതിനെ പറ്റിയൊരു അടിപൊളി പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. ഓ മൈ കടവുളെ എന്ന് പറയുന്ന മൂവിയിൽ ഫ്രണ്ട്ഷിപ്പ് താ സ്വത്ത് നമുക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി അനിരുദ്ധ് സോങ് ഉണ്ട്. ആ ഒരു അടിപൊളി പാട്ടിലേക്ക് നമ്മൾ പോകുന്നു.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
4: എന്ത്?
3: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റാ ഫ്രീ ആയി കിട്ടിയത്.
4: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
3: അതേന്നെ, എല്ലാ ദിവസവും.
4: ആഹാ, ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
5: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
6: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
7: നെഞ്ചിൽ കുടിയിരുത്തൂ
8: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
9: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്.
10: ഓക്കേടാ, പോടേ.
8: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
11: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
12: Doctor on air brought to you by Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
13: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
12: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: Hi, I'm Rijisha Vijay.
15: You're listening to
14: Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
3: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറാൻ പോവാ, ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കി
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്താ സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട് എന്താ സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം. യു ആർ ലിസണിംഗ് ടു
7: മോർണിംഗ് സവാരി.
6: മോർണിംഗ് സവാരി
7: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: सुनो अपडेट्स सुनो अपडेट्स लेके स्वागतम अपडेट्स गलमाई निसा വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് ഡ്രൈവറുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗതാഗത നിയമങ്ങളോടുള്ള പ്രതിബദ്ധത കൂടിയാണ് വ്യക്തമാക്കുന്നതെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നത് എല്ലാവരുടെയും സംയുക്ത ഉത്തരവാദിത്തമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ നടപ്പാക്കിയ സ്മാർട്ട് ജലസേചന പദ്ധതി വൻ വിജയം. അൽഖൂർ അൽദക്കീറ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് അൽ തവാസുൽ പാർക്ക്, അൽഖൂർ മുനിസിപ്പാലിറ്റി പാർക്ക് എന്നിവിടങ്ങളിലാണ് പദ്ധതി വിജയകരമായി നടപ്പാക്കിയത്. പുതിയ സ്മാർട്ട് പദ്ധതിയിലൂടെ പാർക്കുകളിലെ ജല ഉപഭോഗത്തിൽ 25% വരെ കുറവ് വരുത്താനും സംസ്കരിച്ച മലിനജലം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനും സാധിച്ചു. ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില ഇങ്ങനെയാണ്. പ്രീമിയം ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് 2 ഖത്തർ റിയാലാണ്. സൂപ്പർ ഗ്രേഡ് പെട്രോൾ 2.10 റിയാൽ, ഡീസൽ 2.05 റിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ. കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗിൽ പുരുഷന്മാരുടെ 80 കിലോ വിഭാഗത്തിൽ അങ്കുഷ് പെങ്കലിന് സ്വർണ നേട്ടം. വനിതാ വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: Yenenjil kodi irukku.
3: Talapathi Vijayude career le avasana chitram. Aaradhakar kaathirikkuna Jananayakan. Oppam Pooja Hegdeyum Mamida Baijuvum.
4: Anna. Nada.
5: One last dance.
4: Work it up. Pode.
3: Janadaigan. Vijayagaramai Pradarshanam Thudirunnu.
6: Distributed by Fars Film.
7: Action.
8: Mone Dinesha. Adimohamana. Adimoham.
7: Horror.
9: Thanikki Pogan. Anuvada Illya.
7: Or drama.
10: Ente Kudumbam. Ente Swargaraji.
7: Ishta genre idanengilum. ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
11: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
12: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
12: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: ഇൻ അസോസിയേഷൻ വിത്ത്
14: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
15: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതേ, എല്ലാ ദിവസവും.
3: ഞാനെന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
4: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
7: Joy Alukkas brings you the joy of summer.
8: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: Hi, this is Prithviraj. You're calling me. You're ringing Kalicha Nasara Sheila.
10: You're listening to Radio Suno.
9: Radio Suno. Kate, kate, kutu kuda.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ടൈം സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ടൈം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആണ്. ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. നമ്മളിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ കോൾസും മെസ്സേജസും ഒക്കെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്.
1: എന്റെ പേര് സോമന. ഇപ്പോ ഖത്തറിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് തന്നെ മനസ്സിലായത്. ആക്ച്വലി നമ്മളൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ ഫ്രണ്ട്സ്.
0: ഉറപ്പായിട്ടും
1: ഇവിടെ ഉണ്ട് നമ്മുടെ ഒരു മിസ്റ്റർ കൃഷ്ണകുമാർ എന്നാണ് പേര്. ഞാൻ കെ കെ ചേട്ടനെന്ന് വിളിക്കും. ഇവിടെ വന്ന് ഒരുപാട് സ്ഥലങ്ങളിലൂടെ പോയപ്പോ നമ്മളൊരു ബ്രദറിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് സറൗണ്ടിങ്സ് ഒരുപാട് പേരുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരാളായിരിക്കണം. എനിക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പണ്ട് പ്ലസ് ടു ആയാലും അങ്ങനെ കുറെ ടൈമില്. പക്ഷെ നമുക്കൊരു മെഡിക്കൽ കണ്ടീഷൻ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇവരുടെയൊക്കെ ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്നതും ഇവരെയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം, ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഒരു വിഷമഘട്ടം വരുമ്പോൾ ആ ഒരു ടൈമില് നമ്മളുടെ അടുത്ത് നിന്ന് മാറിപ്പോയവരും അല്ലെങ്കിൽ ഒഴിവാക്കി പോയവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ എത്ര സ്ട്രഗിൾ ചെയ്തൊരു ടൈമിലും ഈ പറയുന്ന വ്യക്തി നമ്മളുടെ ഒപ്പം നിന്നു. നമുക്ക് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ടായ ഒരു അറിയ പോലും ഇല്ലാത്തൊരു സൗഹൃദം പി എൻ എയിൽ ഉണ്ടായിരുന്ന ആള് എന്നെ കണ്ട് സംസാരിച്ചു, ഫാമിലിയായിട്ട് കണക്ട് ആയി. എനിക്ക് മലയാളിക്ക് ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളില് ഇയേഴ്സ് എത്ര ഉണ്ടെന്നുള്ളതല്ല മാറ്റർ. എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതും എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിന്റെ ഒരു മാറ്റർ. ആക്ച്വലി
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു, ബൈ ബൈ,
1: ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ,
0: ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ, ബൈ ബൈ ബൈ. അങ്ങനെ എല്ലാവരും അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് സൽമാന്റെ മെസ്സേജ് ഇങ്ങനെയാണ് എത്തിയിട്ടുള്ളത്. സൽമാൻ പറയുന്നത്, വയസ്സ് കൂടി വരുന്തോറും സൗഹൃദങ്ങൾ കുറഞ്ഞു വരുന്നു. അത് അവരുടെ കുറ്റം കൊണ്ടാണോ അതോ നമ്മുടെ തിരിച്ചറിവിന്റെ ഭാഗമാണോ എന്നറിയില്ല. സൗഹൃദത്തിന്റെ എണ്ണത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയൊരു തോന്നൽ ഉള്ളവരുണ്ടോ? ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നാലും നല്ല നല്ല സൗഹൃദങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൗഹൃദത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. റിജേഷ് പറയുന്ന നാട്ടിലുള്ള എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ പറയുക. തീർച്ചയായിട്ടും നമ്മൾ രാവിലെ തന്നെ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി എന്തൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ട് എന്നുള്ളത്. കാരണം ചില സ്ഥലങ്ങളിൽ മഴയുടെ കുറവൊക്കെ രാവിലത്തെ സമയത്ത് ചെറിയൊരു ശമനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ അടുത്താണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ മെസ്സേജുകളിലൂടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ, വളരെ സേഫ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ യാത്രകളൊക്കെ ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എല്ലാവരെയും ഒന്ന് നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സമയം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ മഴ കുറയുന്ന സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിലെ അപ്ഡേറ്റുകളിലേക്കും നമ്മൾ വരുന്നതായിരിക്കും. കൂടെ സൗഹൃദത്തെക്കുറിച്ചുകൂടി സൗഹൃദങ്ങളെക്കുറിച്ചുകൂടി നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് ഉനൈസ് ടി പിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്. എൻ്റെ പേര് ഉനൈസ് എന്നാണ്. ഓക്കെ, ഇന്ന് സിസ്റ്റേഴ്സ് ഡേ കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ കുറച്ചു മുമ്പ് അദ്ദേഹത്തിൻ്റെ വിഷസിലൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും സൗഹൃദങ്ങളെക്കുറിച്ച് ഇനിയും സംസാരിക്കാം. മറുപടികൾ നിങ്ങൾക്ക് നൽകാം മെസ്സേജിലൂടെ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ഡേയ്സ് മൂവിയിലെ പാട്ട്. സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആണ്. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളെ നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സൗഹൃദങ്ങൾ ലൈഫിൽ എപ്പോഴും ഒരു നല്ല തണലായിട്ട് തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാ നല്ല സൗഹൃദങ്ങൾക്കും വേണ്ടി ഈ പാട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: Going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിനനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
3: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
4: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
3: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോമോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
4: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
5: ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു പറഞ്ഞു.
3: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: ഹൈ, ദിസ് ഈസ് യുവർ പ്ലേബാക്ക് സിംഗർ ഉന്മാദം.
0: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുപോടാം.
0: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി.
7: Only on Radio Suno 91.7 FM.
8: അപ്പൊ നീ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.
9: താങ്ക് യു.
8: കുറച്ചുപേര് ചോദിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ആണോ ഇന്ത്യയിലാണോ. നാട്ടില് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറയുന്ന ആ ഒരു ഫീലിലേക്ക് എത്തുക.
9: തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച
8: വലിയൊരു
9: സെലിബ്രേഷൻ ആയിട്ട് മാറുന്ന ഒരു ദിവസമാണ്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ വിളിച്ചോ.
8: അതെ, അതെ. സുഹൃത്തുക്കളുടെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. ഇപ്പൊ നമ്മളുടെ ജീവിതം ഒരു സിനിമയാക്കുവാണെങ്കിൽ അതിലൊരു സപ്പോർട്ടിംഗ് റോൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം ആരായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു വരുന്ന സമയമായിരുന്നു.
9: ഒരുപാട് പേരുണ്ടല്ലോ.
8: അതെ, അതെ, ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തായാലും
9: ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിസ, അതായത് നമ്മള് പ്രവാസം നമുക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്തും. നഷ്ടപ്പെടും എന്നല്ല, അവരുമായിട്ടുള്ള കണക്ഷൻസ് കുറഞ്ഞു പോകും എന്നുള്ളത് എപ്പോഴും ഭയങ്കര സങ്കടമുള്ള
8: കാര്യമാണ്.
9: ഇവിടെ സുഹൃത്തുക്കൾ ഉണ്ടാവാം, പക്ഷെ നാട്ടിലെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നത് പ്രവാസത്തിന്റെ ഒരു വലിയ
8: പ്രത്യേകതയാണ്.
9: ഇപ്പൊ എല്ലാവരും പറയും, ഓ ഈ ടെക്നോളജിയുടെ കാലം, ഇത്രയും ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാലത്ത് അങ്ങനെ ഉണ്ടോ എന്ന്. എന്നിരുന്നാൽ കൂടി നിങ്ങൾ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാല് അത് അങ്ങനെ സംഭവിക്കേണ്ടെന്നാണ് എന്റെ ഒരു
8: ാണ് രാജേഷ് ആളൂർ. അദ്ദേഹം ഒരു എന്താ പറയാ കവിതയൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കളെ കുറിച്ച് ഒരു വലിയ കവിതയൊക്കെ എഴുതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ആളൊന്ന് ഷെയർ ചെയ്യാണ്.
10: നിസ, സുപ്രഭാതം. വളരെയധികം അടിപൊളിയായ ഒരു ടോപ്പിക്. സുഹൃത്തുക്കൾ 100 നാവുകളായിരിക്കും മിക്കവർക്കും എല്ലാവർക്കും പറയാനുണ്ടാവുക. എനിക്കും അത് തന്നെയാണ്. 100 ഒരു 1000 നാവുകളാണ്. ഒരു സുഹൃത്തിനെ കുറിച്ചല്ല, നിറയെ സുഹൃത്തുക്കളെ കുറിച്ച്. നമ്മുടെ ജീവിതത്തില് സുഹൃത്തുക്കൾക്കുള്ള സ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ ദ ബാക്ക് ബോൺസ് ഓഫ് അവർ ലൈഫ്. എന്റെ ഒരു ലൈഫാണ് ഞാൻ പറയുന്നത്. എല്ലാ കാലത്തും ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ഇപ്പോഴും എന്റെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളെ ഞാൻ മിക്കവാറും കാണാറും, നമ്മൾ വി ആർ ഇൻ കോൺടാക്ട് ആക്ച്വലി. അവരെയൊക്കെ സപ്പോർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, സപ്പോർട്ട് അല്ല, ലൈക്ക് ആക്ച്വലി മ്യൂച്വലി വി ആർ സപ്പോർട്ടിങ് ഈച്ച് അദർ. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ശിവേട്ടൻ, ഇപ്പോ പുള്ളി കൂടെ ഇല്ല. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് തല്ലുകൂടും, എന്തും എന്ത് അഭിപ്രായത്തിനും ഞങ്ങൾക്ക് എതിരഭിപ്രായമാണുള്ളത്. പക്ഷെ വൺസ് വി ടേക്ക് എ ഡെസിഷൻ, ഒരു തീരുമാനത്തിൽ ആരെടുത്തു കഴിഞ്ഞാലും അതിന്റെ പുറകിൽ ഇങ്ങനെ

0: പാറ പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ആൾ. അപ്പം ഏ സപ്പോർട്ടിങ് റോളിന്റെ വാർഡല്ല ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, പുള്ളിക്ക് മെയിൻ റോളിന്റെ വാർഡാണ് ഞാൻ കൊടുക്കുന്നത്. വല്ലാണ്ട് റെസനേറ്റ് ചെയ്തു നിങ്ങൾ ഈ സബ്ജക്റ്റുമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. താങ്ക് യു ഫോർ ദാറ്റ്. ഞാനൊരു എന്റെ വളരെ നല്ല ഓർമ്മകൾ അദ്ദേഹമായിട്ട് പങ്കുവെക്കാനൊരു ചാൻസ് തന്നതിന് നിസയ്ക്കും നന്ദി. എല്ലാ സുഹൃത്തുക്കളുള്ള സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി.
1: അടിപൊളി സപ്പോർട്ടിംഗ് റോൾ എന്നല്ല, മെയിൻ റോളാണ് എന്റെ
2: മെയിൻ റോൾ കൊടുക്കും
1: എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കൊരു മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. 7 വർഷം മുൻപ് ആദ്യമായിട്ട് ഖത്തറിലെത്തിയപ്പോൾ എനിക്ക് താങ്ങും തണലുമായി നിന്ന ഒരു സൗഹൃദമുണ്ട്. ഫസൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോഴും ജീവിതത്തിലെ പല തീരുമാനങ്ങളിലും അവന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാധാന്യം തന്നെ. പ്രിയ സുഹൃത്തിന് ആശംസകൾ എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ കൃഷ്ണചന്ദ്രൻ, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കൊരു നല്ല സുഹൃത്ത് വേണമെങ്കിൽ നിങ്ങളൊരു നല്ല സുഹൃത്തായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്കും നല്ല സൗഹൃദങ്ങൾ കടന്നു വരും എന്നുള്ള ഒരു നല്ല ഒരു അഭിപ്രായം അദ്ദേഹം വോയിസ് നോട്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു.
2: ഓക്കെ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ചില ആളുകളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഇയാൾ ഒരു
1: മൊരടനായിരിക്കാം.
2: പക്ഷേ ചിലപ്പോ അത് നമ്മുടെ ബോസൊക്കെ ആയിരിക്കാം, നമ്മുടെ ബോസ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ അവരുടെ ഫേസ്
1: വേറെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലാണല്ലോ നമ്മളുടെ റിയൽ ഫേസ് വരിക. നമ്മൾ അതുവരേക്കും ചിലപ്പോ നമ്മള് കുറച്ച് ഹലോ എന്തുണ്ട് വിശേഷം സുഖാണോ ഒക്കെ ആണല്ലേ ഓ എന്നൊക്കെ പറയും. പക്ഷെ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തുമ്പോഴാണ് റിയൽ ഫേസ് നമ്മുടെ പുറത്തേക്ക്
2: വരിക.
1: നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പൊട്ടത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം.
2: ശരിക്ക് നമ്മൾ ആരാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ നോക്കിയാൽ മതി എന്ന് പറയില്ല.
1: അതെ അതെ, നമ്മുടെ സുഹൃത്തിനോട് പക്ഷെ പോയി ചോദിക്കരുത്
2: നമ്മളെ കുറിച്ച്.
1: അതെ അതെ. അപ്പൊ എന്തായാലും നല്ല സൗഹൃദങ്ങളെ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരിയിലൂടെ. ഒരു വിഷസ് കൂടിയുണ്ട്, ഖത്തർ ഫ്രൈഡേ ഹാപ്പിനെസ് ഫാമിലിയിലെ ഷിനി ചേച്ചിയുടെ മകൾ ചന്ദ്രയുടെ ബർത്ത്ഡേ ആണ്. ഒരു സ്പെഷ്യൽ വിഷസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രയ്ക്ക് നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷയം.

0: അതുപോലെ തന്നെ നാട്ടിലെ മഴ സാഹചര്യങ്ങളാണ്. പക്ഷെ കോട്ടയത്ത് ഇപ്പൊ ചെറിയ വെയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ ചില ഭാഗങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒന്ന് ഇറങ്ങി കിട്ടാനുള്ള ഒരു
1: ബുദ്ധിമുട്ടിലേക്കുള്ള കാര്യങ്ങൾ
0: പറയപ്പെടുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും വെക്കേഷൻ ഒക്കെ ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ തന്നെ ആറന്മുള പോലെയുള്ള അല്ലെങ്കിൽ റാന്നി പോലെയുള്ള ഭാഗങ്ങളിലാണ് കുറച്ചധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറട്ടെ,
0: എല്ലാം ഓക്കെ ആയി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോർ ഫ്രണ്ട്സ് മൂവിയിലെ പാട്ട്.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
5: home. എനിക്ക് തോന്നുന്നു ഇന്നലെ തൊട്ട് ഒരുപാട് പേര് ചാനലുകളുടെ യൂട്യൂബ് പേജിൽ
6: തീർച്ചയായിട്ടും ഞാനൊക്കെ ഫുൾ ഓൾമോസ്റ്റ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
5: ശരിക്കും പറഞ്ഞാൽ നാട്ടില് മഴ, ശക്തമായ മഴ പെയ്യുന്നു, പലയിടങ്ങളിലും വെള്ളം കയറുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ.
6: ആദ്യം വന്നത് പാലാ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് പാല ആണ് ആദ്യം വാർത്തകളിൽ നിറഞ്ഞത്.
5: ഓക്കെ, പലയിടത്തും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പലയിടങ്ങളിലുമായിട്ട്. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തിരിച്ച് നോർമൽ ആകും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട്
6: പോകുന്നത്. അതെ, മഴ കുറയട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ സൗഹൃദങ്ങളെ കുറിച്ച് സംസാരിച്ചു വരുന്ന ഒരു സമയം കൂടിയായിരുന്നു. നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ് കേട്ടോ, സൗഹൃദങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട്.
7: എനിക്ക് ഫ്രണ്ട്സുകൾ ഒരുപാടുണ്ടെങ്കിൽ, പക്ഷെ അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതും എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നതായിട്ടും എന്തിനും എന്റെ ഒപ്പം നിൽക്കുന്നതുമായിട്ടും തോന്നിയിട്ടുള്ള ഒരു എന്റെ കസിൻ ബ്രദർ, എന്റെ ഫ്രണ്ട്, എനിക്ക് വല്ലാണ്ടൊരു മിസ് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ്. എന്റെ ബ്രദർ മാത്രമല്ല, അവൻ പിന്നീട് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്റെ മറ്റൊരു ഫ്രണ്ടുമായിട്ട് അവന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതില് അവനോട് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഇവന് അത്രയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആ ഒരു കാരണത്താല് എന്നോട് സംസാരിക്കാതായി. ആ സംസാരിക്കാതായിട്ട് ഇപ്പോ ഏകദേശം 28-29 മാസത്തോളമായി. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സമയമാണ് ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നത്. ആ ഇതിലൊരു ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്കിതില് നിങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്, ഞാൻ എല്ലാ ദിവസവും ഓർക്കുന്നതുമായ ഒരു ഫ്രണ്ട്സാണ്. കാരണം ഞാൻ ഈ ഖത്തറിൽ വന്നിട്ട് ഇപ്പോ 9 വർഷത്തോളമായി. ഒരു ദിവസമെങ്കിലും അവൻ എന്നെ വിളിക്കാത്ത ദിവസമില്ലായി, ഒരു ദിവസമെങ്കിലും വിളിച്ചിരിച്ചു. അങ്ങനെയുള്ളൊരു ഇതാണ്. എറണാകുളത്താണ് അവനിപ്പോ ഒരു കമ്പനി നടത്തുകയാണ്. എനിക്ക് അതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരു ഫ്രണ്ട്സ്. എല്ലാ കാര്യത്തിനും എന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ബ്രദർ കൂടിയാണ്. എന്നും പ്രിയപ്പെട്ട ഒരു അനുജനുമാണ്, എന്റെ ഒരു കൂട്ടുകാരനും.
5: ഭയങ്കര സംഭവം പുള്ളി പറഞ്ഞു.
6: അതെ അതെ, തീർച്ചയായിട്ടും.
5: കാരണം വെച്ചാല് ഈ കസിൻ ഫ്രണ്ടായിട്ട് വന്നിട്ടില്ല.
6: അതെ അതെ, നമ്മളതിങ്ങനെ മെൻഷൻ ചെയ്തു നേരത്തെ, കസിൻ ഫ്രണ്ട്സ് ബോണ്ട് വേറൊരു ബോണ്ട്, ഭയങ്കര ബോണ്ടാണെന്ന് പറഞ്ഞിട്ട്.
5: ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇപ്പൊ വീട്ടിൽ തന്നെ, കുടുംബത്തിലെ തന്നെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ് ഫ്രണ്ട്, അവരോടുള്ളൊരു വൈബ് നമ്മൾ പുറത്തുള്ള ഫ്രണ്ട്സിനോടുള്ള ഒരു വൈബും
6: ഡിഫറെന്റ്,
5: ഭയങ്കര രസമായിരിക്കും. അവരായിട്ട് കൂടുന്ന സമയത്ത് അതിൽ പ്രായത്തിന്റെ ഏറ്റക്കുറിച്ചിലൊക്കെ ഉണ്ടാവാം, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും അത് വേറൊരു രസമാണ്.
6: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ സുഹൃത്തുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന്
5: ഭദ്രദിനം മാറിക്കിട്ടെ,
6: മാറിക്കിട്ടി നിങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം പുലരട്ടെ. ഹായ് അപ്പുണ്ണി നിസ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. സൗഹൃദം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമ്മാനമാണ്. സന്തോഷത്തിലും സങ്കടത്തിലും കൈപിടിച്ച് കൂടെ നിർത്തുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. സമയം മാറിയാലും ദൂരം കൂട്ടിയാലും സത്യസന്ധമായ സൗഹൃദം ഒരിക്കലും മങ്ങുകില്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ സുനോ കുടുംബത്തിനും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ജാഫർ ചൈനീസ് അദ്ദേഹമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ഇത്ര മണി വരെ ടോപ്പിക്ക്
5: പോകാറില്ല,
6: ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് നേരത്തെ നമ്മുടെ രാജേഷ് ആളൂർ പറഞ്ഞ പോലെ ഇത് സംസാരിച്ചാലും സംസാരിച്ചാലും കഴിയില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പൊ നല്ല സൗഹൃദങ്ങൾ എക്കാലത്തും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കാണ് റേഡിയോ സുനോ 91.7 എഫ് എം മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: അൻഫാലിന്റെ മെസ്സേജ് മുൻകൂട്ടി ഉത്തരം അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഫോർ ഫ്രണ്ട്സ് എടുത്തിട്ടില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല സിനിമ എടുക്കണോന്നുള്ളത് ചിന്തിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഓട്ടം തുള്ളലിന്റെ നമ്മളുടെ ഒരു ലൈവ് വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ആ സമയത്ത് കേൾക്കാനോ കാണാനോ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക.
0: വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, അതുപോലെ തന്നെ ആ സിനിമയുടെ സംവിധായകൻ മാർത്താണ്ട്, അതോടൊപ്പം തന്നെ ആ സിനിമയിലെ ഒരു പുതിയ വേഷവുമായിട്ട് എത്തിയിട്ടുള്ള ജെറോ, ഈ ഇത്രയും പേരുടെ ആയിരുന്നു ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. രസകരമായ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ രസകരമായ ഒരു ഇന്റർവ്യൂ, കൊണ്ടും കൊടുത്തും വാങ്ങിയും. അത് മാത്രല്ല, ഓരോ ചോദ്യങ്ങൾക്ക് ഇപ്പൊ നമ്മള് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ചില സമയത്ട് ഇന്റർവ്യൂ ആണെന്ന് മറന്നു പോയിട്ടും അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചു പോയിട്ടൊക്കെ ഉത്തരം പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നലത്തെ ആ ഒരു അഭിമുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായ ഉത്തരങ്ങൾ വരുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ കുറെ നല്ല രസമുള്ള മുഹൂർത്തങ്ങൾ ആ ഒരു ഇന്റർവ്യൂവിൽ വന്നു. പ്രത്യേകിച്ച് ആക്സന്റ് അവർക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ താങ്ക് യു പറയുന്നു.
0: ഓക്കെ, ആക്സന്റ് എന്റർടൈൻമെന്റ് രാഹുലിന് പ്രത്യേക ഒരു, ഞാൻ അത് കഴിഞ്ഞിട്ട് ഇന്നലെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിനെ വിളിച്ചു, ഞാൻ രാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ അത് ഗംഭീരമായിരുന്നു, നല്ലൊരു ഇന്റർവ്യൂ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്നേഹവും നന്ദിയും
1: അറിയിക്കുന്നു ചെയ്തത്. തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടോളൂ എന്നുള്ള കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നാട്ടിലെ കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് കൂടി നമുക്കൊന്ന് നോക്കി പോകേണ്ട സമയമാണ്, കാരണം എല്ലാവരും ആ ഒരു അപ്ഡേറ്റുകൾ അറിയാനായിട്ട് കൂടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്.
0: ഓക്കെ, മഴയുണ്ട്, അതുപോലെ തന്നെ കടൽക്ഷോഭവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പലയിടങ്ങളിലും തീരദേശങ്ങളിലൊക്കെ ഗതാഗതം തടസ്സപ്പെടുന്നതുമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് കേട്ടോ.
1: ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് വീട്ടിലുള്ളവരെ ഓർമ്മപ്പെടുത്തേണ്ട സമയം.
0: അത് മാത്രല്ല, ഇപ്പൊ വീട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്, പരമാവധി യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതും അതിൽ മൂവ്മെന്റ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോ വീട്ടിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ അത് ഇല്ല, ഞങ്ങള് ക്യാമ്പിലേക്കൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാമ്പിലേക്ക് മാറുക എന്നുള്ളതാണ്, അതിലൊരു ഒരു ഒരു
1: എന്താ പറയാ,
0: മടി കാണിക്കാനും അഭിമാനക്കുറവൊന്നും.
1: ഇത്തവണയും അങ്ങനെ മടി കാണിച്ചവരുണ്ടായിരുന്നു എന്ന്
0: വീഡിയോസ്
1: വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ നമുക്കറിയാം, നമ്മുടെ വീട് വിട്ടു പോകാൻ നമുക്ക് നമ്മൾക്കാണെങ്കിലും പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
0: അതിന്റെ കഴിഞ്ഞ പ്രളയ സമയത്ത് ഞാൻ നാട്ടിലുള്ള സമയമാണ്, ആ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ചില വീടുകളിൽ ആളുകളോട്
1: മാറാൻ
0: പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾ മാറുന്നില്ല. അപ്പൊ ആദ്യ നിലയിൽ വെള്ളം കയറിയപ്പോ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു രണ്ടാം നിലയിലേക്ക്
1: മാറുന്നു.
0: രണ്ടാം നിലയിലും വെള്ളം വന്ന സമയത്ത് ടെറസിലേക്ക് മാറുന്നു. അപ്പോഴും പറയുന്നുണ്ട്, എല്ലാവരും മാറാൻ പറഞ്ഞിട്ട്. അപ്പൊ ഒരു വീട് മാത്രം മാറിയില്ല, അവര് മാറാൻ തയ്യാറായില്ല. അപ്പൊ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഈ മണൽ വാരുന്ന വഞ്ചിയും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം. അവസാനം അവർക്ക് ഒന്നും ചെയ്യാൻ
1: പറ്റാത്തൊരു
0: സിറ്റുവേഷനിലേക്ക് വന്നു. ചേട്ടന്മാർ ചെന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. പക്ഷെ ആ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അവരെ കളിയാക്കി എല്ലാവരും.
1: അയ്യോ,
0: ഭയങ്കര കൂവൊക്കെ ചെയ്തു.
1: ആണോ?
0: അതൊരു
1: ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. നമുക്കിപ്പോ പെട്ടെന്ന് ഇറങ്ങി ചിലർക്ക് പറഞ്ഞ വീട്ടിലെ കാര്യങ്ങളും എന്തുമാത്രം സംഭവങ്ങളുണ്ട് എന്നൊക്കെ. പക്ഷെ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ
0: എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വീട്ടിലൊക്കെ പറയുക, മാറിക്കൂടാ.
1: അതെ അതെ,
0: സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിക്കൂടാ. അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകളും ഒഴിവാക്കാൻ വീട്ടിലുള്ളവരോട് പറയുക. ഈ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി അടുത്ത പാട്ടിലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Morning Safari. Only on Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. ഞാൻ ഏതൊക്കെ സിനിമകളായിരിക്കും എടുക്കുക എന്നുള്ള സൂചനകളാണ് ഇന്ന് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. സാധാരണ ഞാൻ സൂചന അങ്ങോട്ട് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും സിനിമകളുടെ പേര് എനിക്ക് ഇങ്ങോട്ടേക്ക് അയച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സിനിമകളുടെ പേരുകളാണ് നോക്കാം കേട്ടോ. ആദ്യം അൻഫാലാണ് എന്നെ ഒന്ന് തളർത്തിയത്. അതിനുശേഷം സനിൽ ജി വലിയൊരു ലിസ്റ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. പ്രേമം, ബാംഗ്ലൂർ ഡേയ്സ്, തണ്ണീർമത്തൻ ദിനങ്ങൾ, ക്ലാസ്മേറ്റ്സ്, വർഷങ്ങൾക്ക് ശേഷം, ഇതിലേതെങ്കിലും ഹൈഡ് ആൻഡ് സീക്ക് എടുത്തോളാൻ മെറ്റ ചേച്ചി അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ ഓക്കെ, നമ്മുടെ റിയാസിൻ്റെ മെസ്സേജിൻ്റെ, ഹായ് റിയാസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ സൂചനകളൊക്കെ എനിക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓക്കെ, ഫരീസ എന്താണ് വെച്ചിരിക്കുന്നത്, ഒരു ബർജിയാണ് അല്ലേ. കസിൻ ബോൺ ഓൺ ഓഗസ്റ്റ്, കസിൻസ് ഓൾവേസ് അവർ ഫോർ എവർ ഫ്രണ്ട്സ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം കസിൻ്റെ ബർത്ത്ഡേക്ക് ഉള്ള സ്പെഷ്യൽ വിഷസ് കൂടി പറയുന്നുണ്ട് ഫരീസാദ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ശരിക്കും വന്ന കൺഫ്യൂഷനിലാണ്. ഹൈഡൻ സീക്കിൽ ഏത് സിനിമ എടുക്കുക? എല്ലാവരും എനിക്ക് ഇങ്ങോട്ട് സിനിമകളുടെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണല്ലോ, അപ്പം അത് വെച്ചിട്ടായിരിക്കും ഞാൻ മിക്കവാറും മൂവിയിലേക്ക് പോവുക എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരെ സൂചനകളിലേക്ക്
7: പോവാം.
6: ഓക്കെ, ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ശ്യാമാണ്. ഓക്കെ, ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ശ്യാം അദ്ദേഹമാണ്. ഓക്കെ, ഇത് ഒരു സൂചനയാണ്. കോവൈ വെങ്കിടേശൻ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഇത് ചിലപ്പം ചിലർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും, അധികമൊന്നും ആലോചിക്കാതെ. കോവൈ വെങ്കിടേശൻ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഓക്കെ, ഈ രണ്ട് സൂചനകളിൽ നിന്നും ആർക്കെങ്കിലും സിനിമ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഈ സൂചനകളിലൂടെ, ഈ രണ്ട് സൂചനകളിലൂടെ ആർക്കെങ്കിലും സിനിമ പിടികിട്ടിയോ? കോവൈ വെങ്കിടേശൻ ഈ സിനിമയിലെ ഒരു കഥ. ഓ, എനിക്ക് വയ്യ, സനിൽജി കണ്ടുപിടിച്ചല്ലേ. ഞാനാണെങ്കിൽ ഇതിൽ ഈ ആ ഒരു പേരിൽ പെട്ടെന്ന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഓക്കെ, ഒന്നും കൂടെ ഞാൻ സൂചന പറയാം.
8: ഓക്കെ,
6: കോവൈ വെങ്കിടേശൻ ഈ സിനിമയിലെ ഒരു കഥാപാത്രമാണ്.
8: കോവൈ വെങ്കിടേശൻ
6: ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ശ്യാം അദ്ദേഹമാണ്.
8: ഓക്കെ
6: ഓക്കെ, ഏതായിരിക്കും സിനിമ? കാരണം ഇങ്ങോട്ട് എല്ലാവരും സിനിമകളുടെ ലിസ്റ്റ് തന്നു. സനൽജി പ്രേമം പറഞ്ഞു, അങ്ങനെ കുറേ കുറേ ലിസ്റ്റ് തന്നു. പ്രേമം, ബാംഗ്ലൂർ ഡേയ്സ്, തണ്ണീർമത്തൻ, ക്ലാസ്മേറ്റ്സ്, വർഷങ്ങൾക്ക് ശേഷം, ഇതിൽ
8: ഫ്രണ്ട്ഷിപ്പ്
6: വെച്ചിട്ടുള്ള എല്ലാ സിനിമയും തന്നു. അപ്പൊ എനിക്ക് ആ സിനിമയൊന്നും എടുക്കാൻ പറ്റൂലല്ലോ. ത്രില്ലില്ല. ഓക്കെ, റഹീഷിന്റെ മെസ്സേജ് നോക്കട്ടെ. റഹീഷ് കറക്റ്റ് ആണോ പറഞ്ഞത്? കറക്റ്റ് ആണ്, റഹീഷ് റൈറ്റ് ആൻസർ ആണ്. എനിക്കൊന്നും എല്ലാവർക്കും കിട്ടി കോവൈ വെങ്കടേഷ് എന്നുള്ള പേരിൽ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അജീഷ് കറക്റ്റ് ആണ് അയക്കുന്നത്. അജീഷ് റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അല്ല, മീൻ റൈറ്റ് ആൻസർ. അപ്പൊ എനിക്ക് പിടി കിട്ടിയതാ സിനിമ എന്നുള്ളത്?
8: ഓക്കെ,
6: ആ ബ്ലിങ്കസിയ ഈ പാട്ടുകൾക്ക് ശേഷം നമുക്ക് മാറ്റിക്കൊടുക്കാം. ഓക്കെ, എന്തായാലും എല്ലാവരും ഞാൻ മനസ്സ് വിചാരിച്ച സിനിമകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ തളർത്തി ഇന്നത്തെ ദിവസം. എന്താ ചെയ്യാ, നമുക്ക് അടുത്ത പാട്ട്
8: തളർന്നിരിക്കുന്നതുകൊണ്ട്
6: ഒന്ന് ഓണാവാൻ വേണ്ടി അടുത്ത പാട്ട്.
9: Chennai beats
10: Tamil head of the hour
11: in the art of podumakkolanda

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ വളരെ സിമ്പിളായിട്ടുള്ള സൂചനകളായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. 2 സൂചനകളുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. എത്രയോ പ്രാവശ്യം കണ്ട സിനിമയാണ് അരി വാങ്ങാൻ പോകുന്നതും അരി കഴുകിയുടെ ഡയലോഗും പി വി നാരായണൻ എന്ന പവനായും ഒന്നും പറയാനായിട്ടില്ല അല്ലേ. തീർച്ചയായിട്ടും നാടോടിക്കാറ്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമ, അവർ തമ്മിലുള്ള സൗഹൃദം, ദാസനും വിജയനും, നമ്മൾ എക്കാലത്തും നമ്മൾ ഓർത്തിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ അല്ലേ. തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മൂവിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഹൈഡ് ആൻഡ് സെക്കിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് മെസ്സേജ്, ചിന്ന വയസ്സിലെ ഞങ്ങൾ സോങ് ചോദിച്ചിട്ടാണ് അഫാന മെസ്സേജ് അയക്കുന്നത്, റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. നസീമിൻ്റെ മെസ്സേജ് ഉണ്ട്, അൻസൽ റൈറ്റ് ആൻസർ. ജാസിം യൂനസ് മെസ്സേജ് ചെയ്യുന്നു. നിജി പത്മയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഉത്തരങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നമുക്ക് നൽകി. ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്കപ്പോൾ അതൊക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് നമ്മൾ ഇതായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വിശേഷങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് മികച്ച നേട്ടങ്ങൾ നമ്മുടെ താരങ്ങൾ നമുക്കായിട്ട് സ്വന്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും മെഡലുകൾ സ്വന്തമാക്കാൻ നമ്മുടെ താരങ്ങൾക്ക് സാധിക്കട്ടെ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ പതുക്കെ ഇതായി വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനിയും വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹോം ഡെലിവറി വിശേഷങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് കൂടി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നുണ്ട് മോർണിംഗ് സവാരിയിൽ. ഒപ്പം തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിട്ട് മാറട്ടെ. 2nd August, ഞായറാഴ്ച ദിവസം.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് ഡ്രൈവറുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗതാഗത നിയമങ്ങളോടുള്ള പ്രതിബദ്ധത കൂടിയാണ് വ്യക്തമാക്കുന്നതെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നു. ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നത് എല്ലാവരുടെയും സംയുക്ത ഉത്തരവാദിത്തമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ നടപ്പാക്കിയ സ്മാർട്ട് ജലസേചന പദ്ധതി വൻ വിജയം. അൽഖൂർ അൽദക്കീറ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് അൽ തവാസുൽ പാർക്ക്, അൽഖൂർ മുനിസിപ്പാലിറ്റി പാർക്ക് എന്നിവിടങ്ങളിലാണ് പദ്ധതി വിജയകരമായി നടപ്പാക്കിയത്. പുതിയ സ്മാർട്ട് പദ്ധതിയിലൂടെ പാർക്കുകളിലെ ജല ഉപഭോഗത്തിൽ 25% വരെ കുറവ് വരുത്താനും സംസ്കരിച്ച മലിനജലം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനും സാധിച്ചു. ഓഗസ്റ്റ് മാസത്തിലെ ഇന്ധനവില ഇങ്ങനെയാണ്. പ്രീമിയം ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് 2 ഖത്തർ റിയാലാണ്. സൂപ്പർ ഗ്രേഡ് പെട്രോൾ 2.10 റിയാൽ, ഡീസൽ 2.05 റിയാൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ. കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗിൽ പുരുഷന്മാരുടെ 80 കിലോ വിഭാഗത്തിൽ അങ്കുഷ് പംഗലിന് സ്വർണ നേട്ടം. വനിതാ വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്.
2: സുനോ അപ്ഡേറ്റ്സ്. This is home delivery only on Radio Suno 91.7 FM.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയല്ലേ. യെസ്, വെൽക്കം ബാക്ക്. അപ്പൊ എന്തായാലും ഇവിടെ ഹോം ഡെലിവറിയുടെ സമയം, അഷ്ടമി ജോയിൻ ചെയ്യുന്ന സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. അപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഡ്രൈവ് ചെയ്ത് പോകുന്ന ടൈമിൽ എവിടെ നിന്നാണ് കേൾക്കുന്നത്, എന്താണ് ഇന്നത്തെ പരിപാടിയെ? ഓഗസ്റ്റ് 2 അഫ്കോഴ്സ് ആ ഒരു സൺഡേ ദിവസം, അങ്ങനെ നമ്മുടെ ആ ഒരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞെത്തുന്ന സമയത്ത് കുറച്ചൊക്കെ ക്ഷീണം ഉണ്ടാവും. പക്ഷെ ക്ഷീണമൊക്കെ ഉള്ളത് നല്ലതാ. ആ ഒരു ക്ഷീണമൊക്കെ മാറ്റി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കോഫിയൊക്കെ കുടിച്ച് ഇന്നത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ, എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാനും എന്തായാലും വിഷ് ചെയ്യുന്നു. ആൻഡ് അഫ്കോഴ്സ് ഇന്ന് എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ അജണ്ടയിലുണ്ടെന്ന് തോന്നിപ്പോയിട്ടോ. ഈ സൺഡേ ദിവസം രാവിലെ കുറേ പണി കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, അയ്യോ അങ്ങ് ആകെ മൊത്തത്തിൽ ഉറക്ക ക്ഷീണമുണ്ട്, ഈ വീക്ക് കൂടെ തുടങ്ങുന്നേ ഉള്ളൂ, അതിന് കുറേ പണി കിട്ടുന്നല്ലോ എന്ന് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൈൻഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ആകെ മൊത്തത്തിൽ പ്രശ്നം. പക്ഷെ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി അതിനെ ഒരു ഫണ്ട് രീതിയിലേക്ക് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ആൻഡ് ഓഫ്കോഴ്സ് അത് കുറച്ചും കൂടി പെട്ടെന്ന് തീർക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടിയേക്കാം. എന്തായാലും നിങ്ങളുടെ മെസ്സേജസിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ദാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അനീസ് അഹമ്മദ്, സോറി അനീസ് ഹമീദ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹായ് അഷ്ടമി, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് എൻ്റെ റൂംമേറ്റും ഒക്കെ ജ്യേഷ്ഠ തുല്യനുമായിട്ടുള്ള നൗഫൽ കുരിയുടെ, നൗഫലിൻ്റെ അതായത് കുറ്റിയാടിക്കാരനാണ് അല്ലേ, ആളുടെ 19-ാമത്തെ വിവാഹ വാർഷികമാണ് നൗഫലും ജസ്ലിയും. റേഡിയോ സുനോയിലൂടെ അവർക്ക് വേണ്ടിയുള്ള റേഡിയോ കേൾക്കുന്ന എല്ലാവരുടെയും വകയായിട്ട് ഒരു അടിപൊളി പാട്ടും വെച്ച് ഒരു വിഷസ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അനീസ് ഹമീദ്, അതുപോലെ തന്നെ അസീസ്, റഫീഖ്, റംഷാദ്, ഫസൽ ഇവരൊക്കെ തന്നെ ഒരുമിച്ച് വിഷ് ചെയ്യുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു വിഷസ് കൊടുക്കാം. നമ്മുടെ നൗഫൽക്കാക്കും ജസ്ലത്താക്കും ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആളെ കൊണ്ട് ട്രീറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചോളൂ. ഈ റൂംമേറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് റൂം റിലേറ്റ് ചെയ്തിട്ടുള്ള, റൂമിൽ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ. ആൻഡ് അതിനിടയിൽ ഹായ് പറഞ്ഞുകൊണ്ട് ഷാൻ്റെ മെസ്സേജും, അതിനിടയിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള അമീൻ്റെ മെസ്സേജും ബാക്കിയുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജുകളും എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. കാസ്നോവയിൽ നിന്നും കാർത്തിക്കും വിനീതും നജീം അർഷാദും എല്ലാവരും ഒരുമിച്ച് പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, yeah. And one of my favorite radio stations as well. Keta Keta Kootu Koodam.

ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയം ഞാൻ കുറച്ചു മുൻപ് ഒരു വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു വിഷസ് പറഞ്ഞതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അനീസിന്റെ. അപ്പോ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ റൂംമേറ്റും ജ്യേഷ്ഠൻ തുല്യവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റൂമിലുള്ളവരൊക്കെ തന്നെ ഒരു ഒരു കുറച്ച് ദിവസങ്ങൾ ആ തുടക്ക സമയമുള്ള ഒരു ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഫാമിലിയായി മാറും. പിന്നെ ചേട്ടനായി, അനിയനായി, ഒരാൾക്ക് സങ്കടം വന്നാൽ കൂടെ നിൽക്കാനുള്ള ഒരാളായി മാറും. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു രീതിയിലും രക്തബന്ധമില്ലാത്ത എല്ലാവരും ചേർന്ന് ഒരു നല്ലൊരു കുടുംബമായി മാറും അല്ലേ. അങ്ങനെയാണ് പൊതുവെ ഇവിടുത്തെ റൂംമേറ്റ്സുകൾ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരിക്കും. ഇവരെ തന്നെ ല്ലോ, അതായത് ഇപ്പം നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ റൂമിലുള്ള സമയത്ത് ഈ റൂമിൽ ചില റൂൾസുകൾ വയ്ക്കും, അല്ലെങ്കിൽ കിച്ചണിൽ ചില റൂളുകൾ വയ്ക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അങ്ങനെയായി മാറും അല്ലേ. അതങ്ങനെ കറക്റ്റായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരാൾ പറയും ഞാനിത് വെള്ളം സെറ്റ് ചെയ്ത് വെക്കാം, നീ ആയിരിക്കണം പാത്രം കഴുകേണ്ടതെന്ന് പറയും. പാത്രം കാണാൻ കഴുകിയില്ലെങ്കിൽ തീർന്ന് ചേട്ടനെ പോലെ തന്നെ ആയിരിക്കും, വന്ന് ചിലപ്പോൾ എടുത്തിട്ട് അടിക്കും അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ചിലപ്പം വാഷ് ചെയ്യേണ്ട ദിവസങ്ങൾ ഇന്ന പോലെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റരുത്, ആ ഒരു ഡേറ്റ് അനുസരിച്ച് തന്നെ പോകണം, അല്ലെങ്കിൽ ഡേ അനുസരിച്ച് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ രണ്ട് വഴക്കും വന്ന് പറയും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ആ കൃത്യമായിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് അത് പാലിക്കാനും പറയും. ഇതേപോലെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളുടെ റൂംമേറ്റുകളുടെ കൂടെ ഇപ്പം റൂമിൽ താമസിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം, അത് ഇനിയിപ്പം അവരൊക്കെ അവരുടെ അടുത്തു നിന്ന് മാറി ഇപ്പം ഫാമിലിയായിട്ട് നിൽക്കുന്നവരായിരിക്കാം, ഈവൻ ഇപ്പോഴും റൂംമേറ്റ്സിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഒരു റൂമിൽ ഇപ്പം നിങ്ങളാണെങ്കിലും വേറൊരാളാണെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള ചില നിയമങ്ങൾ, ഓക്കെ, ആ റൂമിലെ നിയമങ്ങൾ എന്താണ്? എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കോൾ ചെയ്ത് വിളിച്ച് പറയുന്നതായിരിക്കും നല്ലത്. 444-444-917-ലേക്ക്, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലും മതി, വണ്ടി ഓടിക്കുകയായിരിക്കും, ഐ ക്യാൻ റിലീവ് ദാറ്റ്. അപ്പോൾ 500-917-ലേക്ക് ഒന്നുകിൽ മെസ്സേജ് അയക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ വിളിക്കുക 444-444-917-ലേക്ക് കേട്ടോ. അതുപോലത്തെ ചില നിയമങ്ങൾ കാരണം ചിലപ്പോൾ ചിലരൊക്കെ പോയി പണിയിൽ പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ചീത്ത കിട്ടിയിട്ടുള്ള സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ വിളിച്ച് പറഞ്ഞോളൂ 444-444-917-ലേക്ക്. ഷംസ് അതിനിടയിൽ മെസ്സേജ് ഉണ്ടല്ലോ, മിസ് യു, ലോങ് ടൈം, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ് അഷ്ടു, ഐ എം റിയലി ഗുഡ് ഷംസ്, സൂപ്പറായിട്ട് പോണു, അടിപൊളിയായിട്ട് പോണു. ഞാൻ ഈ പറഞ്ഞ കാര്യവുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കഥ പറയാനുണ്ടെങ്കിൽ വിളിക്കൂന്നേ. 444-444-917-ലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ റൂമിലെ നിയമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിയമങ്ങൾ വയ്ക്കുന്ന ആ ഒരു പുള്ളിക്കാരൻ ആരാണ്? നിങ്ങളാണെങ്കിൽ നിങ്ങളാണെന്ന് പറയൂ, എന്തൊക്കെയാണ് നിയമങ്ങൾ എന്ന് പറയൂ. 500-917-ലേക്ക് മെസ്സേജും 444-444-917-ലേക്ക് കോളും ചെയ്യാനായിട്ട് മറക്കണ്ട. ചെന്നൈ ബീറ്റ്സ് കേട്ട് നമുക്ക് തിരിച്ചു വരാം.

നമ്മുടെ റൂമുകളിലെ ഓരോ റൂൾസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും കുറച്ചധികം മെസ്സേജസ് ഇവിടെ വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക് ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമിയാണ് കൂടിയുള്ളത്. നമ്മള് റൂംമേറ്റുകൾ എന്ന് പറയുമ്പോൾ ഒട്ടും പരിചയമില്ലാത്ത പല പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടെ എത്തി പരിചയപ്പെട്ട് പിന്നെ അത് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് എത്തി അവിടെ നിന്നൊരു ഫാമിലി മെമ്പർ പോലെയായി അങ്ങനെ പോകുന്ന ഒരു ബന്ധം തന്നെയായിരിക്കും. അപ്പൊ വന്ന് ഇവിടെ എത്തി പരിചയപ്പെട്ട് പിന്നെ അത് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് എത്തി അവിടെ നിന്നൊരു ഫാമിലി മെമ്പർ പോലെയായി അങ്ങനെ പോകുന്ന ഒരു ബന്ധം തന്നെയായിരിക്കും.

ഷെഡ്യൂൾ ഓൾസോ. അത് ഭയങ്കര രസമാണ്. നമ്മൾ തന്നെ ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി ഫുൾ സെറ്റാക്കി, എന്താ പറയുക, നിങ്ങൾ ഇന്ന ദിവസം ഇന്ന പോലെ ചെയ്യാം, ഞാൻ ഇന്ന സാധനം കൊണ്ടുവരാം, ഞാനായിരിക്കും ഇത് ചെയ്യുന്നത്, ഞാനായിരിക്കും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം പറയും. ഇന്ന ദിവസം ഞാൻ കുക്ക് ചെയ്യും, ഇന്ന ദിവസം നിങ്ങൾ കുക്ക് ചെയ്യും, എല്ലാം സെറ്റൊക്കെ ചെയ്ത് അവസാനം കുക്കിംഗ് ടൈം എത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങേണ്ട സമയത്തുമ്പോൾ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ലെന്നേ, എന്തെങ്കിലും ഒരു മുടക്കം വരും, അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും കൂടി നമുക്കിട്ട് തിരിച്ച് പണി തരും അല്ലേ. അങ്ങനെ സംഭവിക്കാറല്ലേ. ഹബീറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നേ, എൻ്റെ റൂമിൽ 4 പേരുണ്ട്, അതിൽ തന്നെ ഒരു കുറച്ച് പ്രായമുള്ള ഒരാളുണ്ട്. എല്ലാ ദിവസവും ഓരോ റൂൾസ് വയ്ക്കും, എന്നിട്ട് പാവം അയാൾ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇരിക്കുകയാണ്. കഷ്ടമുണ്ട് കേട്ടോ ആ പാവം മനുഷ്യൻ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുകയാണ്. എന്നാൽ ഒന്ന് സഹായിച്ചുകൂടെ, എല്ലാം റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതനുസരിച്ച് ഒന്ന് കൂടെ നിന്ന് കൊടുത്തുകൂടെ, അത് ഒന്ന് നോക്കൂ കേട്ടോ. ഈ പറഞ്ഞ പോലെ പ്രായമുള്ള ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ റൂൾസ് ഉണ്ടാവും, പക്ഷെ നേരെ തിരിച്ച് അവർ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തരികയും ചെയ്യും, അത് വേറെ കാര്യം, ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. ആൻഡ് ഇതിനിടയിൽ ഒരാൾ കത്താറയിൽ നിന്നുള്ള ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആൻഡ് അല്ലമീൻ്റെ മെസ്സേജ്, ഓക്കെ, കിച്ചണിലെ ഗ്യാസ് സിലിണ്ടർ കഴിയുന്നത് അനുസരിച്ചിട്ട് ഓരോരുത്തർ വാങ്ങി വെക്കണം. ഓക്കെ, അതിന് റൂമിലുള്ള എല്ലാവരുടെയും നെയിം വെച്ച് ഒരു ലിസ്റ്റും ഉണ്ട്. ആൻഡ് കിച്ചൺ വാളിൽ, ഓക്കെ, കിച്ചൻ്റെ വാളിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും അല്ലേ ലിസ്റ്റിൽ. ഓക്കെ ഓക്കെ. പിന്നെ ചില റൂമിലൊക്കെ വീക്ക്ലി ബാത്റൂം ക്ലീനിങ് ചെയ്യേണ്ടവരുടെയും നെയിം ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ നെയിം ലിസ്റ്റ് അനുസരിച്ചിട്ട് ഓരോ ആൾക്കാരുടെ ടേൺ വരും അല്ലേ. ഓക്കെ, അടിപൊളി. ആൻഡ് അടുത്തത്, ഐ വാണ്ട് താങ്ക് ടു മിസ്റ്റർ സബീർ, ഹി ഈസ് ദ വൺ ഹു ടേക്സ് കെയർ ഓഫ് മീ. അടിപൊളി, സൂപ്പർ. ഷെയ്ഖ് ഇസ്മയിലിൻ്റെ വകയാണ് സബീറിന് ഉള്ള മെസ്സേജ്, ദാറ്റ് സബീർ ആണ് ഒരുപാട് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ്. അബൂബക്കറിൻ്റെ മെസ്സേജ് എന്താണ്, വൈഫ് റൂൾസ് ഒന്നും പാലിക്കില്ല, വൈഫ് റൂൾസ് ഒന്നും പാലിക്കില്ല. ഞാനിവിടെ വൈഫിന്റെ കാര്യം ചോദിച്ചില്ല, റൂംമേറ്റ് വൈഫാണെങ്കിൽ നടക്കൂല മോനെ, നടക്കൂല. വൈഫിന്റെ റൂൾ ബുക്ക് എന്താണോ അത് നമ്മൾ പാലിക്കേണ്ടി വരും, അങ്ങനെ പറ. നേരെ തിരിച്ചു പറ്റില്ല. ഞാനിപ്പോ ജസ്റ്റ് റൂമിൽ ഈ പറഞ്ഞ ബാച്ചിലേഴ്സ് റൂമിലെ കാര്യങ്ങളെ സംസാരിച്ചു കൊണ്ടിരുന്നത്, അതല്ല. ഇനിയിപ്പോ വൈഫ് വയ്ക്കുന്ന ഏതെങ്കിലും റൂൾസ് ഉണ്ട് നിങ്ങളുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വയ്ക്കുന്ന എന്തെങ്കിലും റൂൾസ് ഉണ്ട് വീട്ടിലെന്നുണ്ടെങ്കിൽ, പ്ലീസ് ഡോ ടെൽ മീ, നോ പ്രോബ്ലം, നമുക്ക് അതും ചർച്ച ചെയ്യാലോ. 5000917 ലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ. എബി എബിയുടെ മെസ്സേജ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കുന്നതായിരിക്കും.

വെൽക്കം ബാക്ക്. ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബി ജേക്കബിന്റെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ തന്നെ. എനിക്കൊന്ന് രാവിലെയും ഈ മെസ്സേജ് തന്നെയാണോ അയച്ചത്, പക്ഷേ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ അയച്ചു തന്നിരിക്കുന്ന എബിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്: നമ്മുടെ ഇടയിലും നന്മകൾ ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല. ഖത്തറിൽ ജോലി ചെയ്യുകയാണ് ഞാൻ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് സമീപം ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല സംവിധാനത്തിൽ ഒന്ന് തന്നെയാണ് ഇത്തരം ബസ് സ്റ്റോപ്പുകൾ. യാത്രക്കാർക്ക് വെയിലിൽ നിന്നും രക്ഷപ്പെടാനും ഒന്ന് ഇരുന്ന് വിശ്രമിക്കാനും കഴിയുന്ന സൗകര്യപ്രദമാർന്ന സ്ഥലങ്ങൾ തന്നെയാണിത്. ആ ബസ് സ്റ്റോപ്പിനുള്ളിൽ എപ്പോഴും ഞാനൊരു നീല നിറത്തിലുള്ള കൂളർ ബോക്സ് കാണാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു ചെറിയ പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നു: ഫ്രീ വാട്ടർ. അത് കണ്ട നിമിഷം എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇപ്പോൾ ഖത്തറിലെ ചൂട് 46°C മുകളിലാണ്. അത്തരം ഒരു കൊടും ചൂടിൽ ദാഹിച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഒരു കുപ്പി തണുത്ത വെള്ളം ലഭിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് ഇവിടെ ജീവിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. പിന്നീട് ഒരിക്കലും ഞാൻ കണ്ട കാഴ്ച എൻ്റെ കൂടുതൽ സ്പർശിച്ചു. ഞങ്ങളുടെ സമീപത്തെ ഒരു കുടുംബം, ഭർത്താവും ഭാര്യയും രണ്ട് മക്കളും, സ്വന്തം പണം ചെലവാക്കി ഒരു പെട്ടി മുഴുവൻ വെള്ളക്കുപ്പികൾ വാങ്ങി ആ കൂളർ ബോക്സിൽ നിറയ്ക്കുകയായിരുന്നു. ആരും കാണാതെ പോയ ഒരു നിമിഷം, ആരും പ്രശംസിക്കാതെ പോയ ഒരു നിമിഷം, ദാഹിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി മാത്രം അവർ നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂളർ ബോക്സിൽ നിറച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അവരെ നിർത്തി അഭിനന്ദിക്കണമെന്നുണ്ടായിരുന്നു എനിക്കത്, ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ തിരക്ക് കാരണം അതിന് കഴിഞ്ഞില്ല. എങ്കിലും ആ കാഴ്ച എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിലും അങ്ങനെ നിൽക്കും എബി. അതിപ്പം പൊതുവേ നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നതുകൊണ്ടാണ്, ഭയങ്കര ആ ഒരു ഫീല് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലും നന്മകൾ ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല. ഇന്നും നിശബ്ദമായി ആരും കാണാതെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എല്ലാവരും പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കിലാണ്, കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. എങ്കിലും ഈ തിരക്കുകൾക്കിടയിലും സ്വാർത്ഥതയ്ക്കപ്പുറം ചിന്തിച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷമെങ്കിലും സമ്മാനിക്കാൻ കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥ മനുഷ്യത്വം. ഒരു കുപ്പി വെള്ളം, ഒരു ഭക്ഷണപ്പൊതി, ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ നന്മകൾ പോലും ഒരാളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറും. നമുക്ക് കഴിയുന്നിടത്തോളം നന്മ ചെയ്യാൻ കാരണം, ഈ പറഞ്ഞ പോലെ നന്മ ചെയ്യാം, കാരണം ഈ നന്മ വെറുതെ ആവില്ല. അത് മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിക്കും. ഹൃദയത്തിൽ ഒരുപാട് സന്തോഷം നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയച്ചിരിക്കുന്ന ഈ ഒരു മെസ്സേജ് എനിക്ക് ഇതൊരു വലിയ മെസ്സേജായിരുന്നു. ഞാൻ പറ്റുന്നത്രയും വായിച്ചു. ഈ പറഞ്ഞ പോലെ ആ ഒരു ഫോട്ടോയും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ കൂളർ ബോക്സ് ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ എനിക്ക് കാണാൻ പറ്റും. എന്തായാലും അതിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ച് അതിനുശേഷം ഈ പറഞ്ഞ പോലെ ആ ഒരു വെള്ളം കുപ്പി നല്ലപോലെ കറക്റ്റായിട്ട് ഡിസ്പോസും കൂടെ ചെയ്യണം കേട്ടോ. അതിൽ തന്നെ ഇട്ടിട്ടും പോകരുത്. എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ഈ ഒരു ചൂട് സമയത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു, എനിക്ക് തോന്നുന്നു ചെരുപ്പ് എന്തോ നന്നാക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു, ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കാൻ നേരത്ത് ആ ചെരുപ്പ് നന്നാക്കി തരുന്ന ചേട്ടൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണേ. അപ്പോൾ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു അറബി വരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് കുറച്ച് കുക്കുംബറും അതിൻ്റെ കൂടെ തന്നെ പഴവും പിന്നെ കുറച്ച് വെള്ളവും അദ്ദേഹത്തിന് നൽകുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ചൂടത്ത് കുക്കുംബർ കൊടുക്കുകയാണ്, കാരണം നല്ല രീതിയിൽ വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് പണിയെടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം എല്ലാവരും ചിലപ്പോൾ അത് ചെയ്യണം എന്നില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അടുത്ത വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ആൾക്ക് കൊടുക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തും പോയി ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ്, ഓക്കെ ആണോ അന്ന് എന്താന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ചില ആൾക്കാരങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ അത് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്, നമുക്കും ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ കുറച്ചെങ്കിൽ കുറച്ച് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്നുള്ളൊരു ഒരാഗ്രഹം മാത്രമേ എനിക്കുമുള്ളൂ. അതുപോലെ ആഗ്രഹിച്ചോളൂ, അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്തോളൂ. ഇപ്പം നമുക്ക് നേരൊരു പാട്ടിലേക്ക് പോയാലോ? പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ബാക്കി വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്. സമയം എന്താ, 11 മണി കഴിയുന്നു. ഈ ഒരു സമയത്ത് ഈ ഒരു പാട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മണിക്കൂറിലെ ബാക്കി വിശേഷങ്ങളിലേക്കും കടക്കും.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. ആ എൻ്റെ ഫേവറേറ്റ് ടൈം ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. സോ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചധികം റൂംമേറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു, അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് പറയായിരുന്നു. ഒരുപാട് പേരുടെ റൂമിൻ്റെ പല പല നിയമങ്ങൾ നമ്മൾ പറഞ്ഞു വന്നു. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. അതായത് ഇന്ന് ഇന്ത്യയിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്ന് തന്നെയാണ് ഏറ്റവും ഈ പറഞ്ഞ ഒരു സുഹൃത്ത് ബന്ധത്തിനെയൊക്കെ തന്നെ നമ്മൾ ഓർക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഫ്രണ്ട്സിനെയൊക്കെ തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് അവരെയൊക്കെ തന്നെ ഒന്ന് വിഷ് ചെയ്യുന്ന ദിവസം. അവരെ ഓർക്കാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ദിവസം മാത്രം ഓർക്കാറുള്ളൂ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവരെ എപ്പോഴും നമ്മൾ ഓർക്കും, അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെസ്സേജ് അയക്കും. എത്രയൊക്കെ നമ്മൾ കട്ട് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡെയിലി കോൺവെർസേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ നേരെ തിരിച്ച് ഇടയ്ക്കും തലയ്ക്കും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് വിളിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവും. ഇത് അനീസിൻ്റെ മെസ്സേജാണ്. ജീവിത വഴിയിലെ വെളിച്ചമാണ് കൂട്ടുകാർ, ചിരിയുടെ നിറമുള്ള മനോഹര പൂക്കൾ, വീഴുമ്പോൾ കൈപിടിച്ച് ഉയർത്തുന്നവർ, ജീവിതത്തിൽ ഹൃദയം നിറഞ്ഞ് കൈയടിക്കുന്നവർ എന്ന് പറഞ്ഞ ഒരു വലിയ മെസ്സേജാണല്ലോ എനിക്ക്. വയ്യ, മഴയായാലും വെയിലായാലും കൂടെ ഉണ്ടാവും, മനസ്സിലെ വേദനകൾ നിശബ്ദമായി കേൾക്കും. സമ്പത്തിനേക്കാൾ വലിയ വിലയേറിയ ബന്ധമാണ് ഈ ഒരു കൂട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഇതെന്താ, രാമകൃഷ്ണ ഹൈസ്കൂൾ അല്ലേ, ഇതെങ്ങനെയാണ് വായിക്കേണ്ടത് അനീസെ? ഞാനത് പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഒളവിലം എന്നാണോ ഒലവിലം എന്നാണോ ആ സ്ഥലപ്പേരാണെന്ന് തോന്നുന്നു. ഇത് ഇംഗ്ലീഷിൽ എഴുതിയതൊക്കെ തന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട്. എന്തായാലും രാമകൃഷ്ണ ഹൈസ്കൂളിൽ നിന്നുമുള്ള 2005 SSLC ബാച്ചിന് വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് കൂട്ടുകാരെല്ലാവരെയും ഓർത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ടും ഞാൻ എടുത്തു വയ്ക്കാം. ഷടാ, ഞാനേ ആദ്യം എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ആ പാട്ടത് പെട്ടെന്ന് എടുത്തോട്ടെ. ഓക്കെ, ഡൺ. അപ്പം ഈ ഒരു സോങ് ഞാൻ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ എന്താ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ന് ഭയങ്കരമായിട്ട് ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നവരും ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ നാട്ടിലാണ്, മഴയൊക്കെ കൊണ്ട് അവൾ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ കിട്ടുമ്പോട്ടല്ലോ ഒരു സങ്കടം വരും. ആ കുഴപ്പമില്ല, എന്തായാലും ആൾ തിരിച്ചിങ്ങോട്ട് തന്നെ എത്തുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാനിരിക്കുന്നു. എന്തായാലും അതുപോലെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ തന്നെ ഇപ്പം മനസ്സിലേക്ക് ചെറിയ ചെറിയ അവരുടെ ഓരോരോ മൊമെൻറ്റുകൾ ഓർക്കുന്ന ഈ ഒരു സമയത്താണെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്യൂട്ടിഫുൾ സോങ് കൂടി പ്ലേ ചെയ്യുകയാണ്. സോ അവർക്കൊന്ന് അയച്ചു കൊടുക്കൂ, അവരുടെ അടുത്തൊരു ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറയൂ. ഹാപ്പി ആയിട്ടിരിക്കൂ. ഹാപ്പി ഡേയ്സിലെ ആ ഒരു പാട്ടിലേക്ക് തന്നെ പോകുന്നു അജയ് സത്യൻ പാടിയ പാട്ട്. സോ കീപ് ലിസണിംഗ്, ദിസ് ഇസ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സ്ലോ 91.7 FM. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: കാത്തിരുന്നിട്ടും
5: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
6: കൽപ്പാന്ത കാലത്തോളം
5: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുണോ. കേട്ട് കേട്ട്
6: കൂട്ടുകൂടാം.
0: ചെന്നൈ ബീച്ച്,
7: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക് ടു ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM മാറ്റിനി മാഷപ്പ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം. എന്തായാലും ഞാൻ ദാ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന് സൺഡേ റിവ്യൂ ആണ് പറയാനുള്ളത്. കാരണം സൺഡേ റിവ്യൂ എന്ന് പറയാൻ ഒരു ഏറ്റവും വലിയ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ചയിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കാണാനായി നമ്മൾ പോയിട്ടുള്ള ചില സിനിമകൾ കാരണം തന്നെയാണ്. ഒന്ന്, ഉന്മാദം. ഉന്മാദത്തിന് ഇങ്ങനെ മിക്സ്ഡ് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞാലോ. അപ്പൊ എന്തായാലും ഉന്മാദം സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ ആയിരുന്നു, ഒരു ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഭയങ്കര രസകരമായിട്ട് അതിന്റെ ട്രെയിലറൊക്കെ കണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മിക്ക ആൾക്കാരും പോയത്. ഷാഹി കബീറിന്റെ റൈറ്റിംഗ് ആൻഡ് കിരൺ ദാസിന്റെ ഡിറക്ഷൻ, കുഞ്ചാക്കോ ബോബനും കൃഷ്ണപ്രഭയും ലിജോ മോളും ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ, ഒരു ലോങ് ഫൊഗോട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി ആരും എടുക്കാത്തൊരു കേസ് അത് റീഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞുണ്ടാകുന്ന ചില എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെ ാണ് ഈ ഒരു സിനിമയിലുള്ളത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് നേരത്തേക്ക് നമുക്ക് ഒന്നും മനസ്സിലാവില്ല ഇത് എന്തിവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേ ബി ഡ്യൂ ടു മെനി റീസൺസ് പല സ്ഥലങ്ങളിലും ചെറിയ ട്രിമ്മിങ്ങും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം ചില കണക്ഷൻസ് വിട്ടുപോയ പോലെയും തോന്നിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഇതൊരു ഒ ടി ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടി നല്ല രീതിയിൽ അതിനെ ഏറ്റെടുത്തേക്കാം എന്നും എനിക്ക് തോന്നി. കാരണം തിയേറ്റർ വാച്ചിനേക്കാൾ കുറച്ചും കൂടി ഒരു ഒ ടി ടി പടമായി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഉന്മാദം എന്ന് പറയുന്നത്. എന്തായാലും നല്ല രീതിയിൽ ചാക്കോച്ചൻ അഭിനയിച്ചിട്ടുണ്ട്, അത് പറയാനൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കഥ ഇങ്ങനെ മാറി തിരിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്തൊക്കെയോ ഇതാവുന്നു, നമുക്കൊരു ഒരു ക്ലാരിറ്റി കിട്ടാത്ത പോലെയൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നും. അപ്പോൾ അതാണ് ഇപ്പോൾ പൊതുവേ ഉള്ളൊരു അഭിപ്രായം. പക്ഷേ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നേരെ വേറൊരു അഭിപ്രായമാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളതെങ്കിൽ എന്തായാലും പറയാൻ മറക്കേണ്ട 5000917 ലേക്ക്. കാരണം ഇത് മാറ്റിനി മാഷപ്പാണ്, ഇന്ന് സൺഡേ റിവ്യൂ ആണ്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക്ക് സർവീസ് സാൽവാ റോഡ്. കോൾ 7765 5954.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alucas 917 evenings
3: presented by Joy Alucas world's favorite jeweler
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4000 1707
3: and
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Hi, I'm Indrans.
8: You're listening to
7: Radio Suno 91.7, Qatar's favorite radio station.

മാറ്റിനി മാഷപ്പ് സൺഡേ റിവ്യൂ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇതിനിടയിൽ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഏലിയൻ മൂവിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു മൂവിന്നോ എന്ത് വേണമെങ്കിലും പറയാം, പ്ലൂട്ടോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നീരജ് മാധവ്, അൽത്താഫ് സലീം, അങ്ങനെ ഒരുപാട് പേര്, അജു വർഗീസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര കഥാപാത്രങ്ങളുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കുഞ്ഞു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇതിനെ ഒരു കോമഡി എന്റർടൈൻമെന്റ് എന്നോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പ്ലൂട്ടോ എന്ന് പറയുന്നത്. ഒരു രസകരമായിട്ടുള്ള ഒരു തീമ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക്. അതായത് ഭയങ്കരമായിട്ട് ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്ത്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറല്ലേ, അതുപോലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് നമ്മുടെ നീരജ് മാധവ് എന്ന് പറയുന്നത്. അപ്പൊ ആളുടെ ലൈഫിലേക്ക് എല്ലാവരും ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രസകരമായിട്ട് ഒരു അന്യഗ്രഹ ജീവി വരികയാണ് കേട്ടോ, അതായത് നമ്മുടെ പ്ലൂട്ടോ വരികയാണ്. അങ്ങനെ പ്ലൂട്ടോ അവതരിച്ചതിന് ശേഷം, അതായത് നമ്മുടെ അൽത്താഫ് സലീം നല്ല പോലെ എന്താ പറയുക ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറായി വരുന്നതിന് ശേഷം നടക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അറ്റ് ദ സെയിം ടൈം ഭയങ്കര നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാ ഫാമിലിയും ഒക്കെ ആയിട്ട് പോയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിലർ കണ്ടു നോക്കൂ. ഒരു കുഞ്ഞു ചിത്രമാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു ഏലിയൻ ക്യൂട്ടാണ് എന്ന് പറയുന്നു പ്ലൂട്ടോ റിവ്യൂയിൽ എല്ലാവരും. അപ്പൊ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഓരോ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്പൈഡർമാൻ, അതിനെ കുറിച്ചും പറയണ്ടേ? അപ്പൊ കേട്ടോണ്ടിരിക്കുന്നതിന്റെ ഫേവറേറ്റ് ന്യൂസ് സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. മാച്ച് ദി മാഷപ്പ് സൺഡേ റിവ്യൂ.

0: ഡാറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
3: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല.
2: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
3: ഫയലിംഗ് അടുത്തുള്ള ഞാൻ നോക്കട്ടെ, തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
4: ആ ഫയലിൽ തൊട്ടാ എന്ത് സംഭവിക്കുന്നു?
2: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
5: ഇഷ്ട
6: ജോണറി ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM,
1: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വോച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നെഞ്ചിൽ കൊടിയിരുത്തും
6: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
7: നടാ വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
6: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ്
8: ഫിലിം. ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
9: മഴ പാടും കുളിരായി.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ റെസിപ്പി പറഞ്ഞു തന്നാലോ എന്ന് ഞാൻ വിചാരിച്ചു. അതായത് നമുക്ക് നല്ല പ്രോട്ടീൻ വേണം, അല്ലെങ്കിൽ നല്ല കാൽഷ്യം വേണം. ഇപ്പൊ മുട്ടയിൽ നല്ല പ്രോട്ടീൻ ഉണ്ട്, പാലിൽ അടിപൊളിയായിട്ടുള്ള കാൽഷ്യം നമുക്ക് ലഭിക്കും. പക്ഷെ ഇതൊന്നും നമുക്ക് രാവിലെ തന്നെ കഴിക്കാനൊരു ഫീല് തോന്നില്ല എന്ന് വിചാരിച്ചോ. അതിന് പകരം വേറെ സംഭവം കുടിച്ചാൽ മതി. സംഭവം എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ സുനോ കുക്ക് ബുക്കിലെ ഇന്നത്തെ ഡിഷ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഇതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ ആദ്യം ഞാൻ പറയാം. മധുരക്കിഴങ്ങ്, ഓക്കെ, ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളാണേ നമ്മുടെ ഹെൽത്തിനൊക്കെ. പിന്നെ റാഗിപ്പൊടി, പിന്നെ കുറച്ച് പാല്, പിന്നെ ഏലക്ക, വാൾനട്ട്, കശുവണ്ടി, പിന്നെ മത്തൻ്റെ വിത്ത്, ഓക്കെ, അതായത് ആ സീഡ്, പംകിൻ സീഡ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത്. സോ ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകി ആവിയിൽ വേവിച്ചെടുക്കാം. പിന്നെ ഒരു പാല് കുറച്ച് അടുപ്പിൽ വെച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും അതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇനി ഈ കുറുകിയെടുത്തിട്ടുള്ള ഈ ഒരു റാഗിപ്പൊടിയിലേക്കാണ് നമ്മൾ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്ത് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വാൾനട്ട്, കശുവണ്ടി, വെള്ളത്തിൽ കുറച്ചേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം വേണമെങ്കിൽ എടുക്കാം. കാരണം ആ ഒരു സ്വീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ അതിലൂടെ തന്നെ നമുക്ക് ലഭിക്കും. അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് തന്നെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. കാരണം അത് നല്ല രീതിയിലൊരു സ്മൂത്തിയുടെയൊക്കെ

ഒരു ടെക്സ്ചർ ഇല്ലേ, ആ രീതിയിൽ നമുക്കൊരു ഡ്രിങ്കിന്റെ ഒരു പരുവത്തിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫസ്റ്റ് ഈ റാഗിപ്പൊടിയും അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് അടിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. കാരണം പാലിൽ കുറുകിയിട്ടുള്ള ഇതും അതും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും അരയ്ക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യാൻ ഒഴിക്കുന്ന സമയത്ത് മുകളിൽ കുറച്ച് പമ്പിങ് സീഡ്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് സെറ്റാണ്. കാൽഷ്യത്തിന് കാൽഷ്യം, പ്രോട്ടീന് പ്രോട്ടീൻ, എല്ലാ രീതിയിലുള്ള വൈറ്റമിൻസ് എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് കൂടി ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നത്തെ റെസിപ്പി അങ്ങനെ വൈൻഡപ്പ് ചെയ്ത് സുനോ കുക്ക് ബുക്ക് അങ്ങനെ ക്ലോസ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് പോകാൻ സമയമായിരിക്കുന്നു. ഇനി ഞാൻ സിനിമാ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. ചിലതാൻ എല്ലാവരും കേട്ടോണ്ടിരിക്കുക കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: ഫസ്റ്റ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ന്യൂട്ടാണല്ലാടാ ജോക്കാറല്ലാടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണു 91.7.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പെർട്ട് കെയർ, അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
2: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തും. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
3: Joy Alukas brings you the joy of summer.
4: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
5: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Matinee Classics.

0: നമസ്കാരം, ഞാൻ വിനീത് ശ്രീനിവാസൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 400-1707.
3: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
4: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
3: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ്റ്റ്.

0: പ്രഭാഷണത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
2: ഇനി നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല. നീ നോക്കിയേ.
1: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
2: ഫയലിംഗ് എടുത്തോളൂ ഒന്നേ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ടാ എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
1: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: വർഷം 1963 തമിഴ്നാട്ടിലെ കുംഭകോണം ഉമയാൽപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള മുത്തുലക്ഷ്മിക്ക് ഏറെ ഇഷ്ടം ശിവാജി ഗണേശൻ എന്ന താരത്തോടായിരുന്നു. ശിവാജി ഗണേശന്റെ പടങ്ങൾ ഒന്നുപോലും വിടാതെ കാണും. ഗർഭിണിയായിരുന്ന കാലത്ത് പോലും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അക്കാലത്ത് ഒരു സിനിമ റിലീസായി, കുങ്കുമം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ശിവാജി പടം തന്നെയായിരുന്നു അത്. വലിയ വിജയമായി മാറുന്നു. ആ സിനിമ കണ്ട മുത്തുലക്ഷ്മി ഒരു കാര്യം ഉറപ്പിച്ചു, ജനിക്കുന്നത് മകനാണെങ്കിൽ അവന് ശിവാജിയുടെ ആ കഥാപാത്രത്തിന്റെ പേര് തന്നെ വെക്കണം. അങ്ങനെ ആ ആഗ്രഹം സഫലമാകുന്നു, മകൻ പിറന്നു. അവനെ അമ്മ ആ പേര്, ആ കഥാപാത്രത്തിന്റെ പേര് വിളിക്കുന്നു, ശങ്കർ. വർഷങ്ങൾക്കിപ്പുറം ശിവാജി റാവു ഗേക്കവാദ് എന്ന രജനീകാന്തിനെ വെച്ച് ശിവാജി എന്ന പേരിൽ ഒരു സിനിമ എടുക്കുന്നു. അത് ചരിത്ര വിജയമായിട്ട് മാറുന്നു. പറഞ്ഞു വന്നത് മറ്റാരെ കുറിച്ചുമല്ല, സംവിധായകൻ, ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംവിധായകൻ ശങ്കർ ഷൺമുഖത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇത് മാറ്റിനി മാഷപ്പാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്നൊരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്.
4: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
5: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
4: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
5: ഫയലിംഗ് അടുത്തോളം വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
6: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
4: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
0: This is Matine Masha, only on Radio Suno 91.7 FM. Matine Masha,
7: brought to you by Safari, world class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സംവിധായകൻ ശങ്കർ, അദ്ദേഹത്തെ കുറിച്ചാണ് ഇന്ന് മാജിനി മാഷപ്പിൽ നമ്മൾ സംസാരിക്കുന്നത്. ശിവാജി ഗണേശനെ പോലെ ഒരു നടനാകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. സിനിമയ്ക്ക് പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില് ഡിപ്ലോമയൊക്കെ സ്വന്തമാക്കി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫാക്ടറിയില് ടൈപ്പ് റൈറ്ററായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടുവാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഫാക്ടറി പൂട്ടുന്നു. അതോടുകൂടി അഭിനയ മോഹമൊക്കെ പൊടിതട്ടിയെടുത്ത് അദ്ദേഹം നാടകവേദികളിൽ സജീവമാവുകയാണ്. തന്റെ അഭിനയത്തിന് ചില കയ്യേടികളൊക്കെ കിട്ടുന്ന സമയത്ത് വീണ്ടും സിനിമാ നടനാകണമെന്ന ആഗ്രഹം ഇങ്ങനെ വളരെ വലിയ രീതിയിൽ മനസ്സിലേക്ക് എത്തുകയാണ്. ചില സിനിമകളിലൊക്കെ അദ്ദേഹം മുഖം കാണിച്ചെങ്കിലും മികച്ചൊരു വേഷമൊന്നും ആരും ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എസ് എ ചന്ദ്രശേഖറിനൊപ്പം സഹസംവിധായകനായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടു നടന്നയാള് അങ്ങനെ ക്യാമറയ്ക്ക് പിന്നിലെത്തി സിനിമ പഠിക്കുകയാണ്. 17 സിനിമകൾ ഒരു സംവിധായകന് കീഴിൽ ചെയ്യുന്നു. പിന്നീട് പവിത്രൻ സംവിധാനം ചെയ്ത തെന്നിന്ത്യയിലെ പ്രഗത്ഭനായ നിർമ്മാതാവ് കെ ടി കുഞ്ഞുമോന്റെ സൂര്യൻ എന്ന സിനിമയിലും അദ്ദേഹം സഹായിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ശങ്കറിന് സിനിമയോടുള്ള ഒരു അടങ്ങാത്ത ഇഷ്ടമൊക്കെ കണ്ട കെ ടി കുഞ്ഞുമോൻ അദ്ദേഹത്തെ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സൂര്യൻ എന്ന് പറയുന്ന സിനിമ ഹിറ്റായതിന് പിന്നാലെ ശങ്കറിന്റെ ഒരു സാന്നിധ്യം വലിയ ചർച്ചയായിട്ട് മാറുന്നുണ്ട്. ഒറ്റയ്ക്കൊരു സിനിമ ചെയ്യാനുള്ള മിടുക്ക് ശങ്കറിനുണ്ട് എന്ന് പറയുന്ന കെ ടി കുഞ്ഞുമോന്റെ ആ ഒരു തിരിച്ചറിവ് തമിഴ് തിരയുലകിന്റെ തലവര തന്നെ മാറ്റിയിട്ടുണ്ട് ഒരു സിനിമയിലൂടെ. അത് ഏത് ചിത്രമായിരിക്കാം, ഞാനത് റിലീസായ വർഷം പറയാട്ടോ. 1993 ഒരു ജൂലൈ 30 ആ ചിത്രം റിലീസായത്. മധുബാലയായിരുന്നു ആ സിനിമയിലെ നായിക. സിനിമ പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. ഇത് മാറ്റിനി മാഷപ്പാണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM, Qatar's favorite radio station. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
2: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
3: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധനകലയാണിത്.
0: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is Matinee Masha, only on Radio Suno 91.7 FM.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മധുബാല നായികയായി 93 റിലീസായി ശങ്കർ സംവിധാനം ചെയ്ത ആ സിനിമ ഏതായിരുന്നു? എല്ലാരും പറഞ്ഞതുപോലെ തന്നെ ജെന്റിൽമാൻ എന്ന മൂവിയായിരുന്നു കേട്ടോ. അർജുൻ ആയിരുന്നു സിനിമയിലെ നായകൻ. സിനിമ ബ്രഹ്മാണ്ഡ ഹിറ്റായിട്ട് മാറുന്നു. പിന്നീട് കാതലൻ വരുന്നു. അതുവരെ നൃത്ത സംവിധായകനായിരുന്ന പ്രഭുദേവയുടെ തലയിലെഴുത്ത് തിരുത്തി എഴുതിയ ചിത്രമായിരുന്നു കാതലൻ. പിന്നാലെ ഇന്ത്യൻ വരുന്നു. ജീൻസ്, മുതൽവൻ, ബോയ്സ്, അന്യൻ, ശിവാജി, അങ്ങനെ ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോവാണ്. ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിയ എന്തിരൻ, അങ്ങനെ സിനിമാ ലോകം ഓർത്തിരിക്കുന്ന അതിഗംഭീര സിനിമകൾ. അദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ വേറൊരു കാര്യം മനസ്സിലാകും. തന്റെ സിനിമകളില് മലയാളി താരങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ ശങ്കറിനൊരു പ്രത്യേക താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. വിനീത്, നെടുമുടി വേണു, കൊച്ചിൻ ഹനീഫ, കലാഭവൻ മണി, സുരേഷ് ഗോപി, ഷാജോൺ, അങ്ങനെ ഒരു വലിയ ഒരു ലിസ്റ്റ് ഓഫ് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ശങ്കർ എന്ന സംവിധായകന്റെ ആ ഒരു രീതി നമുക്ക് പൊതുവെ ഇഷ്ടമാണല്ലേ. ശങ്കർ റഹ്മാൻ കൂട്ടുകെട്ടിലെ, എ ആർ റഹ്മാൻ കൂട്ടുകെട്ടിലെ ആ പാട്ടുകളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അങ്ങനെ എക്കാലവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടിലേക്കാണ് ഇനി മാറ്റിനി മാഷപ്പ് എത്താനായിട്ട് പോകുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Gaana.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar,
2: and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

തമിഴകം സംവിധായകന്റെ പേര് കണ്ട് ടിക്കറ്റ് എടുത്ത കാലത്തിന്റെ തലമുറയിൽപ്പെട്ട സംവിധായകരിൽ ഒരാളാണ് ശങ്കർ. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ കുറച്ച് വിശേഷങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് വരികയായിരുന്നു. ആ ഒരു വിശേഷങ്ങൾക്കൊക്കെ ശേഷം ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് നമ്മുടെ മലയാളത്തിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ജൂഡ് ആന്റണി ജോസഫ് ലാലേട്ടനെ നായകനാക്കിയ ഒരു സിനിമയ്ക്ക് ഒരുങ്ങുന്നുണ്ട് എന്നിങ്ങനെ കേൾവികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏറെക്കുറെ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കേട്ടോ. ഈ അടുത്ത വർഷവ്യൂലാണ് ജൂഡ് അത് പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ തിരക്കഥയൊക്കെ പൂർത്തിയായി എന്നുള്ള രീതിയിലാണ് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ജൂഡ് പറയുന്നത് എങ്ങനെയാണ്?

പോവാണ്. അപ്പം വിസ്മയക്ക് നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ആശംസകൾ കൂടി കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനിയും സിനിമാ വിശേഷങ്ങളുണ്ട് കേട്ടോ, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: ശ്രീദേവി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
1: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
0: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: Namaskaram. Njan ningalde swantham Suresh Gopi.
0: You are listening to Radio
4: Qatar's favorite FM station aaya Radio.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അടിപൊളിയായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് മറ്റൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സിനിമാ ലോകത്തെ പുതിയ വിശേഷങ്ങൾ പറയാനുണ്ട്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 എഫ്എമ്മിൽ. ഇനിയിപ്പോ വെയിറ്റിംഗ്, ഓണം റിലീസായി എത്തുന്ന ചിത്രങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ടായിരിക്കും. ബട്ട് അതിനു മുന്നേ തന്നെ നമുക്ക് ഒത്തിരി മൂവീസ് വെയിറ്റിംഗിലാണ്. പൈപ്പ് ലൈനിൽ ആദ്യം തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ലിസ്ണേഴ്സിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു വീക്കെൻഡ്? ആൻഡ് ഓൾസോ ഏതൊക്കെ സിനിമകളാണ് ഈ കഴിഞ്ഞ വീക്കെൻഡ് നിങ്ങളെ എന്റർടൈൻ ചെയ്തത് എന്നുള്ള മെസ്സേജ് ഒന്നും പറയാനായിട്ട് മറക്കണ്ട. അതല്ല, എന്തെങ്കിലും സജഷൻ ഒക്കെ തരാനുണ്ടെങ്കിലും സിനിമ സജഷൻസ് ഒക്കെ തന്നെ വെൽക്കം ചെയ്തുകൊണ്ട് ഞാനും കൂടെ കൂടുകയാണ്. ഓൺ ദിസ് ഡ്രൈവ് വിത്ത് മാറ്റിനി മാച്ചപ്പിന്റെ ടൈമാണ്. എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഹെൽത്തി ആയിട്ട് ഉഷാറായിട്ടിരിക്കുക. ബിക്കോസ് വി ഹാവ് ഗോട്ട് ദറ്റ് ഫെസ്റ്റിവൽ ടൈം കമ്മിങ് അപ്പ്. അതുകൊണ്ട് തന്നെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നേരെ നമുക്ക് സിനിമാ ലോകത്തെ വിശേഷങ്ങളിലോട്ടൊക്കെ തിരിച്ചു വരാം. ബട്ട് റൈറ്റ് ആഫ്റ്റർ ലിസ്ണിംഗ് ടു എ ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദി റേഡിയോ സോണ 91.7 FM, മാറ്റിനി മാച്ചപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: ഡാറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും. ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
0: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
0: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി. മോർണിംഗ് സവാരി,
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
2: മോർണിംഗ് സവാരി,
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're home.
9: This is
10: Matinee Masha,
9: only on
1: Radio Suno 91.7 FM.
10: Matinee Masha,
9: brought to you by
11: Safari, world-class shopping experience, Doha, Qatar.
9: And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.

0: 90.7 FM, Qatar's favorite radio station.
1: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ.
4: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
0: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Welcome once again, welcome back to Radio Sun 91.7 FM. മാറ്റണി മാച്ചപ്പിന്റെ ടൈമാണ്. സന്ധിവാണ് കൂടിയുള്ളത് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി. ഓഫ് കോഴ്സ് ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് നമ്മൾ കാത്തിരിക്കുന്ന, വളരെയധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി തന്നെയാണ്. 2026 ഓഗസ്റ്റ് 7 ലോകമെമ്പാടും റിലീസാകുന്ന തുടക്കം എന്ന സിനിമ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ചിത്രം. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫ് ആണ്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടിന്റെ മകൾ വിസ്മയ മോഹൻലാൽ എത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ദ എക്സൈറ്റ്മെന്റ് ഇസ് അറ്റ് ദി നെക്സ്റ്റ് ലെവൽ. ഒരു ഡൗട്ടും ഇല്ല, ഡെബ്യൂ സിനിമയാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മളൊക്കെ തന്നെ അത്രയും സപ്പോർട്ടോടുകൂടി ചിത്രം കാണാൻ ചെല്ലും എന്നുള്ള ഒരു കാര്യത്തിന് സംശയമില്ല. അനീഷ് ജോ ആന്റണിയാണ് ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലാലേട്ടനും ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ക്യാമിയോ റോളിൽ ചിത്രത്തിൽ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് സിനിമയ്ക്ക്. ചിത്രത്തിന് വേണ്ടി സംഗീതമൊരുക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. ഒരു ജേക്സ് ബിജോയ് മ്യൂസിക്കൽ മാജിക് കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു ചിത്രമാണ്. ആൻഡ് ദി സിനിമറ്റോഗ്രഫി ഈസ് ഡൺ ബൈ ജുമോൻ ടി ജോൺ. ശരിക്കും ചിത്രത്തിന്റേതായിട്ടുള്ള ട്രെയിലർ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എവിടെയോ ഒരു ത്രില്ലർ സംഭവമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആകെ റിലീസ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യലി നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആശീർവാദ് സിനിമാസിന്റെ പേജിൽ ഒരു പോസ്റ്റ് മാത്രമാണ്. ആൻഡ് ദിസ് പോസ്റ്റർ കംസ് വിത്ത് അടിപൊളി BGM കേട്ടോ. ആ ഒരു BGM ഇസ് ഫയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്യാമിയോ വിൽ ബി ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കമന്റ്സും ഒക്കെ തന്നെ ഇനി താഴെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ 2018 ശേഷം ജൂഡ് ആന്റണി ജോസഫിന്റെ കത്തിക്കലാവട്ടെ ഈ സിനിമ എന്ന് പറഞ്ഞുള്ള ഒരു സപ്പോർട്ട് മെസ്സേജ് ഒക്കെ തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. അച്ഛനും മകളും കൂടെ ദേ തൂക്കാൻ പോവുകയാണ് എന്നുള്ള മെസ്സേജ് ഒക്കെ വായിച്ചു പോകുമ്പോൾ എക്സൈറ്റ്മെന്റ് ഇസ് ടു ദി കോർ. നമ്മൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഹാർഡ്ലി 5 more days. Let's see ലോകമെമ്പാടും റിലീസ് ആവുന്ന ഈ ഒരു ചിത്രം. തുടക്കം എന്ന സിനിമയുടെ റിലീസ് നൈറ്റ്. ആൻഡ് ദേർ ഇസ് നോ ഡിബേറ്റ്, ഇറ്റ്സ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ മൂവി. ഇപ്പൊ വി ആർ മൂവിംഗ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ സോങ്. ദാ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലേക്ക് പോകുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഇത് മാറ്റണി മാച്ചപ്പിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: പ്ലസ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler,
6: powered by
7: Qatar's Arabic Mandi's best destination Zamzam Mandi. Mandi Madbi Madfood Madgood tudangi authentic Arabic cuisine de rizhi ariyam. Call 4001707.
5: And
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.
0: This is Radio Suno
3: 91.7 FM,
0: Qatar's favorite radio.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക്. റേഡിയോ സെന്റർ 91.7 FM, മാറ്റിനി മാച്ചപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടിയുള്ളത്. അച്ഛനും മകളും കൂടി സിനിമാ ലോകത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഒരു വിസ്മയമായിരിക്കും എന്ന് വിശ്വസിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുമായിരുന്നു. ഇനിയിപ്പോൾ ആ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ഈ കഴിഞ്ഞ വീക്കെൻഡ് നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ടിനി ചേട്ടനും അതേപോലെ തന്നെ കലാഭവൻ ഷാജുൻ ചേട്ടൻ ആൻഡ് ഓൾസോ വിഷ്ണു ഒക്കെ തന്നെ നമ്മുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു മൂവിയുടെ റിലീസ് ഡേറ്റ്. കലാഭവൻ ഷാജുൻ ചേട്ടൻ ആൻഡ് ഓൾസോ വിഷ്ണു ഒക്കെ തന്നെ നമ്മുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നത്

ഒരു താരനിര തന്നെയാണ് ചിത്രത്തിലെത്തുന്നത്. നമുക്ക് നാടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. റൂറൽ ഫാമിലി കോമഡി ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചിത്രം തന്നെയാണിത്. സോ അപ്കമിംഗ് റിലീസ് വാച്ച് ലിസ്റ്റിലേക്ക് ഈ ഒരു ചിത്രവും കൂടി ആഡ് ഓൺ ചെയ്യാനായിട്ട് മറന്നു പോകേണ്ട. ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ഇതേ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമാവുന്നു. ഫ്രം സിനിമാ ലോകം ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിങ്സ്, കാരണം അവിടെ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. സ്പെഷ്യലി ആഫ്റ്റർ വീക്കെൻഡ് വീണ്ടും റീ എനർജൈസ് ആവാനുള്ള സമയമാണ്. Until then, a small bye-bye. We'll meet very soon. Sandeep Anu Kode and Arnada on Katha's Happiness Frequency Radio Sono 9 to 1.7 FM. Matinee Mashupil. Kettu kettu, kootu koodam.

0: ചേർന്ന് ഒരു കല്യാണം.
1: ഹായ്, ഞാൻ ഹണി റൂസ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. വെൽക്കം ബാക്ക് ടു ദിസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സനോ 91.7 FM. മാറ്റിനി മാഷപ്പ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം. എന്തായാലും ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്കിന്ന് സൺഡേ റിവ്യൂ ആണ് പറയാനുള്ളത്. കാരണം സൺഡേ റിവ്യൂ എന്ന് പറയാൻ ഒരു ഏറ്റവും വലിയ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴ്ചയിൽ ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ കാണാനായി നമ്മൾ പോയിട്ടുള്ള ചില സിനിമകൾ കാരണം തന്നെയാണ്. ഒന്ന്, ഉന്മാദം. ഉന്മാദത്തിന് ഇങ്ങനെ മിക്സഡ് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞാലോ. അപ്പൊ എന്തായാലും ഉന്മാദം സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രില്ലർ ആയിരുന്നു, ഒരു ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഭയങ്കര രസകരമായിട്ട് അതിന്റെ ട്രെയിലറൊക്കെ കണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മിക്ക ആൾക്കാരും പോയത്. ഷാഹി കബീറിന്റെ റൈറ്റിംഗ് ആൻഡ് കിരൺ ദാസിന്റെ ഡിറക്ഷൻ, കുഞ്ചാക്കോ ബോബനും കൃഷ്ണപ്രഭയും ലിജോ മോളും ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ, ഒരു ലോങ് ഫൊഗോട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി ആരും എടുക്കാത്തൊരു കേസ് അത് റീഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞുണ്ടാകുന്ന ചില എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെ ാണ് ഈ ഒരു സിനിമയിലുള്ളത്. പക്ഷേ എൻ്റെ ഒരു ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് നേരത്തേക്ക് നമുക്ക് ഒന്നും മനസ്സിലാവില്ല ഇത് എന്തിവിടെ സംഭവിക്കുന്നത് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മേ ബി ഡ്യൂ ടു മെനി റീസൺസ് പല സ്ഥലങ്ങളിലും ചെറിയ ട്രിമ്മിങ്ങും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം ചില കണക്ഷൻസ് വിട്ടുപോയ പോലെയും തോന്നിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഇതൊരു ഒ ടി ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടി നല്ല രീതിയിൽ അതിനെ ഏറ്റെടുത്തേക്കാം എന്നും എനിക്ക് തോന്നി. കാരണം തിയേറ്റർ വാച്ചിനേക്കാൾ കുറച്ചും കൂടി ഒരു ഒ ടി ടി പടമായി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഉന്മാദം എന്ന് പറയുന്നത്. എന്തായാലും നല്ല രീതിയിൽ ചാക്കോച്ചൻ അഭിനയിച്ചിട്ടുണ്ട്, അത് പറയാനൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കഥ ഇങ്ങനെ മാറി തിരിഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്തൊക്കെയോ ഇതാവുന്നു, നമുക്കൊരു ഒരു ഒരു ക്ലാരിറ്റി കിട്ടാത്ത പോലെയൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നും. അപ്പോൾ അതാണ് ഇപ്പോൾ പൊതുവേ ഉള്ളൊരു അഭിപ്രായം. പക്ഷേ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നേരെ വേറൊരു അഭിപ്രായമാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളതെങ്കിൽ എന്തായാലും പറയാൻ മറക്കേണ്ട 5000 009 1 7 ലേക്ക്. കാരണം ഇത് മാറ്റിനി മാഷപ്പാണ്, ഇന്ന് സൺഡേ റിവ്യൂ ആണ്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജില്, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
7: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഹായ്, ഞാൻ സോന നായർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മാജിനി മാഷപ്പ് സൺഡേ റിവ്യൂ ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇതിനിടയിൽ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഏലിയൻ മൂവിന്നോ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു മൂവിന്നോ എന്ത് വേണമെങ്കിലും പറയാം, പ്ലൂട്ടോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നീരജ് മാധവ്, അൽതാഫ് സലീം, അങ്ങനെ ഒരുപാട് പേര്, അജു വർഗീസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര കഥാപാത്രങ്ങളുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കുഞ്ഞു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഇതിനെ ഒരു കോമഡി എന്റർടൈൻമെന്റ് എന്നോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പ്ലൂട്ടോ എന്ന് പറയുന്നത്. ഒരു രസകരമായിട്ടുള്ള ഒരു തീമ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക്. അതായത് ഭയങ്കരമായിട്ട് ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്ത്, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറല്ലേ, അതുപോലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് നമ്മുടെ നീരജ് മാധവ് എന്ന് പറയുന്നത്. അപ്പൊ ആളുടെ ലൈഫിലേക്ക് എല്ലാവരും ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രസകരമായിട്ട് ഒരു അന്യഗ്രഹ ജീവി വരികയാണ് കേട്ടോ, അതായത് നമ്മുടെ പ്ലൂട്ടോ വരികയാണ്. അങ്ങനെ പ്ലൂട്ടോ അവതരിച്ചതിന് ശേഷം, അതായത് നമ്മുടെ അൽതാഫ് സലീം നല്ല പോലെ എന്താ പറയുക, ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറായി വരുന്നതിന് ശേഷം നടക്കുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അറ്റ് ദ സെയിം ടൈം ഭയങ്കര നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിലർ കണ്ടു നോക്കൂ. ഒരു കുഞ്ഞു ചിത്രമാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു ഏലിയൻ ക്യൂട്ടാണ് എന്ന് പറയുന്നു പ്ലൂട്ടോ റിവ്യൂയിൽ എല്ലാവരും. അപ്പൊ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് കേട്ടോ. ഇപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഓരോ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്പൈഡർമാൻ, അതിനെ കുറിച്ചും പറയണ്ടേ? അപ്പൊ കേട്ടോണ്ടിരിക്കുന്നതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. മാജിക് മാഷപ്പ് സൺഡേ റിവ്യൂ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
3: എന്ത്?
2: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
3: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
2: അതെ, എല്ലാ ദിവസവും.
3: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
0: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
1: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: Hi, ഞാൻ സുജാ ചേച്ചിയാണ്.
0: You are listening to
5: Radio Suno 91.7.
1: This is Matine Masha, only on
0: Radio Suno 91.7 FM. Matine Masha,
1: brought to you by Safari, world class shopping experience, Doha, Qatar, and
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജുവല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജുവല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
1: നമ്മുടെ ജീവിതം മാറാൻ പോവാ. ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കിയേ.
0: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
1: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്ത് സംഭവിക്കുന്നു.
2: ആ ഫയലിൽ തൊട്ട എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
0: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Chennai beats.
5: Tamil head of the hour.
6: In the art of podumakkolanda

വീക്കെൻഡിൽ കണ്ട സിനിമകളുടെ ലിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിൽ സ്പൈഡർമാൻ ഉണ്ടാവും. പ്രത്യേകിച്ചും സ്പൈഡർമാൻ ഭയങ്കര ഡൈ ഹാർഡ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈവൻ കുഞ്ഞുങ്ങളുള്ള വീടുകളാണെങ്കിലും എല്ലാവരും പോയിട്ടുള്ള ഒരു സിനിമ ചിലപ്പോൾ സ്പൈഡർമാൻ ആയിരിക്കും. അങ്ങനെ സൺഡേ റിവ്യൂയിൽ എനിക്ക് തോന്നുന്നു സ്പൈഡർമാൻ പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് അത്രയധികം ആൾക്കാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും ടോമിനെ കുറിച്ചിട്ടും അതുപോലെ സാരീനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടുന്നത്. അടിപൊളിയായിട്ട് ആ ഒരു 3D എഫക്റ്റിലൊക്കെ പോയി കണ്ടവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നേരെ തിരിച്ച് ഈ പറഞ്ഞ ഒരു നോർമൽ ഇതിലും പോയി കണ്ടവരുണ്ടാവും, പക്ഷെ 3D കാണുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഫീല് കിട്ടുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഈ പറഞ്ഞ സ്പൈഡർമാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴാണ് തിയേറ്ററിൽ പോയി അങ്ങനെ കണ്ട ആൾക്കാർ തന്നെ നേരെ തിരിച്ച് വീട്ടിലിരുന്നിട്ട് കണ്ടിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബാലൻ കണ്ടിട്ടുള്ള കുറച്ച് പേരുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. ബാലൻ കാണണം എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിലേക്ക് ഇട്ട് വെച്ചവരുണ്ട്. അതുപോലെ മറ്റ് ഒരുപാട് സിനിമകൾ ഇപ്പം വീട്ടിലിരുന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് നിരവധി സിനിമകളാണ് നമുക്ക് OTTയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഗാട്ടാ ഗുസ്തി 2 വരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ഈ ദിവസങ്ങളിൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അങ്ങനെ നെറ്റ്ഫ്ലിക്സിലും പ്രൈമിലും സീയിലും ഒക്കെ ആയിട്ട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തണം എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടി ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് സമയം കണ്ടെത്തുന്നേ. എന്നാലല്ലേ നമുക്ക് നമ്മളുടെ ഒരു ഇന്നർ സോളിന് ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് അതെന്തായാലും ചെയ്യണം കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് എനിക്കിതാ ചാച്ചാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കാണ്. ഇനി 917 ഈവനിങ്സുമായിട്ട് സന്ദീപ് ജോയിൻ ചെയ്യും. സോ കേട്ടോണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ബൈ ബൈ, സി യു ഓൾ ടുമോറോ മോർണിംഗ് 10 o'clock.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിംഗ് ലിസ്ണേഴ്സ്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വീക്ക് കൂടി സ്റ്റാർട്ട് ആവുകയാണ് ഓഗസ്റ്റ് 2nd. വീക്ക് മാത്രമല്ല, ഒരു മാസവും കൂടെ തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നമുക്ക് പ്ലാൻസ് എന്ന് പറയുന്നത് ഒത്തിരി ചെയ്യാനുണ്ട്. ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഗുഡ് ഈവനിംഗ് വിഷസ് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ആ ഒരു കൂട്ടത്തിൽ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ടും ചായ കുടിക്കാനും ഒക്കെ ആയിട്ടും ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുള്ള ഒരു ഈവനിങ് ആവാൻ സാധ്യതയുണ്ട്. വൈ? ബിക്കോസ് ഓഗസ്റ്റ് 2, ഓഗസ്റ്റിലെ ആദ്യത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാക്സിമം എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ ഏറ്റവും മനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും കേട്ടോ, നോട്ട് ജസ്റ്റ് ഇന്ത്യ, പല നേഷൻസിലും തന്നെ ഈ ഒരു ആഘോഷം അടിപൊളിയായിട്ട് നടക്കുന്ന ടൈമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ഏറ്റവും ഒരു ഭയങ്കര പുറകിലോട്ടൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ, അതായത് 80s കിഡ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അന്നൊക്കെ ഹോൾമാർക്ക് കാർഡ്സ് സെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ഹോൾമാർക്കിൻ്റെ കാർഡ് മാത്രമായിരിക്കും മിക്കവാറും ഇന്ത്യയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടുക. പിന്നെയാണ് പല പബ്ലിഷേഴ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാർഡും അതിൻ്റെ മെമ്മറീസും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ഷെയർ ചെയ്യാനുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ടു ഓൾ ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, ഒരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാൻ എന്താ മറ്റൊരു റീസൺ കൂടി വന്നിട്ടുണ്ട്. നാട്ടിലുള്ള എല്ലാ ഫ്രണ്ട്സിനും തന്നെ പ്രത്യേകിച്ച് അങ്ങനെ വിളിച്ച് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നുള്ള ഒരു ഫോർമാലിറ്റിയിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ തീർച്ചയായിട്ടും അവരെ നമ്മളിതാ ഓർക്കുന്നു, എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാ എന്ന് പറയാനുള്ള ആ ഒരു എന്താണ് ഇനിഷ്യേറ്റീവ്, ഇതാ ഇന്നത്തെ ദിവസം ഒന്ന് എടുത്താൽ മതി പല പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാമെന്നേ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഇന്നത്തെ ഡ്രൈവിൽ ഞാൻ എന്തായാലും ജോയിൻ ചെയ്യുകയാണ് വിത്ത് എ ലോട്ട് ഓഫ് അപ്ഡേറ്റ്സ്. ആൻഡ് ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ എത്തുന്നതിന് മുന്നേ നിങ്ങളുടെ വിശേഷങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ 500-00917 ആൻഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് ഇതൊക്കെ അയക്കാനുള്ള ഒരു സമയമാണ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 11:54. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
5: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
4: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: ഹായ്, ഞാൻ നിരഞ്ജ് മണിമുള രാജു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM, Qatar's favorite radio.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Welcome, welcome once again. Welcome back to Radio Sonora 91.7 FM 917 Evenings in the Time. Sandeep Anand കൂടെയുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗംഭീരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷസ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ കുറച്ചധികം ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ബട്ട് അതവിടെ നിൽക്കട്ടെ, കാരണം ഐ ആം ഫോക്കസിംഗ് ഓൺ മൈ ലിസ്ണേഴ്സ്. ജെയ്സൺ ബ്രോ ഗുഡ് ഈവനിംഗ് വിഷസ് അയച്ചിട്ടുണ്ട്. റഫീഖ് ഗുഡ് ഈവനിംഗ് പറയുന്നു. ജോബി ഗുഡ് ഈവനിംഗ്. ഷാനു ഗുഡ് ഈവനിംഗ് പറഞ്ഞിട്ടുണ്ട്. അനു ഗുഡ് ഈവനിംഗ്. ആൻഡ് ഓൾസോ ജിഷ്ണു, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ബ്രോ എന്നുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. വിഷിംഗ് യു ടു ദ സെയിം. ജിൻഷാദ് ഗുഡ് ഈവനിംഗ്. അമീർ ബ്രോ എന്താണ് ചായയെക്കുറിച്ച്, ഉഷാറല്ലേ, ഉഷാറായിട്ടിരിക്കുന്നു. ഷഫീഖ് ബ്രോ ഗുഡ് ഈവനിംഗ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം

0: മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
1: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
0: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: Hi, this is Sushin Shyam.
4: You're listening to
3: Radio Suno 91.7.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rizzi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോൺ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈംസ് സന്ദീപാണ് കൂടെയുള്ളത് യെസ് ഓഫ് കോഴ്സ് ഒരുപാട് പേര് ഇതേ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മെസ്സേജ് മാത്രമല്ല ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടി നടക്കുന്ന ദിവസമാണ് ട്വിങ്കിളിൻ്റെ ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് റിയാനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സോ റിയാൻ ആ ഒരു വിഷസ് ദ ട്വിങ്കിളിന് വേണ്ടിയിട്ട് അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോളാണ് കേട്ടോ അപ്പം മോൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ്

ഹായ് റേഡിയോ സുനോ, ഗുഡ് ഈവനിങ് ടു ഓൾ. ജോസിന്റെ മെസ്സേജാണ് വന്നേക്കുന്നത്. ഹലോ ജോസ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാണ്? നാട്ടിൽ എവിടുന്നാണ്? എന്തൊക്കെയുണ്ട്? അടിപൊളിയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ആരാണ് മെസ്സേജ്? ജുബിന്റെ മെസ്സേജാണ്. ആൻഡ് അനൂപിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ്, താങ്ക് യു ഫോർ സെലക്ടിങ് മീ ആസ് ഗിവ് എവേ വിന്നർ. ഓക്കെ, നമ്മുടെ ഗിവ് എവേ വിന്നറിന് ഒരു സന്തോഷം പങ്കുവെച്ചതാണ്. ഒരു താങ്ക് യു നോട്ട് ദൈവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ കീപ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ തിങ്സ്. നമ്മൾ എപ്പോഴും ഔട്ട്വേർഡ് ആയിട്ടിരിക്കുക, ഒരിക്കലും ഒരു ഇൻവേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്ന് ധരിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് കാര്യം എന്നുള്ളത് മാക്സിമം കാര്യങ്ങളിൽ ഏർപ്പെടുക, മാക്സിമം മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ചിന്തയേ വേണ്ട. നമ്മൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ കംഫർട്ടബിൾ, ജസ്റ്റ് ഡു ഇറ്റ്. ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ട്രാക്കിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ നമുക്കൊരു ബർത്ത്ഡേ വിഷ് ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കുന്നത് ഇസ്മായിലാണ്. ഓക്കെ, ഇസ്മായിലിൻ്റെ വിഷസ് ഫോർ പ്രിയപ്പെട്ട വൈഫിന് വേണ്ടി. വൈഫിൻ്റെ പേര് ജമീല എന്നാണ്. ഓക്കെ, ജമീലയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി പറയുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

ഓഫ് കോഴ്സ് ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി ഇതാ അറിയിക്കുമ്പോൾ ഇനിയിപ്പോ നമുക്കൊരു വണ്ടർഫുൾ ട്രാക്കിലേക്ക് പോകേണ്ട സമയം സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 917 ഈവനിംഗ്സ് ഇൻ ദ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇന്നും ക്ലോസർ. അയ്യോ, വൺ സെക്കൻഡ്, ഐ ഷോ യു. അജിത്, കം ഹിയർ. സി, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ് ആൻഡ്.

0: Joy Alukas brings you the joy of summer.
1: ജ്വല്ലറി പർച്ചേസ് നുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല് ഉന്മാദം.
2: ഇനി നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
1: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
2: ഫയലിംഗ് എടുത്തോണ്ട് വന്നേ, ഞാൻ നോക്കട്ടെ തൊട്ട് എന്ത് സംഭവിക്കുന്നു.
3: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
1: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
7: One, seven evenings.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണർ 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഫ്രണ്ട്ഷിപ്പ് ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. പലയിടത്തും കൺഫ്യൂഷൻസ് ഭയങ്കരമായിട്ടുണ്ട്. എല്ലാ വർഷവും തന്നെ നമ്മൾ ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാറുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും പലർക്കും ആ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവേണ്ട ആവശ്യമില്ല, നമുക്കത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ജൂലൈ 30 എല്ലായിടത്തും ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ് ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ ഒരു ദിവസം ഇന്ത്യയിൽ ഏറ്റവും അധികം സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന ദിവസമാണ്. അത് ഓൾമോസ്റ്റ് സ്കൂളിലൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റിലെ ആദ്യത്തെ ആ ഒരു സൺഡേ ആയിരിക്കും. മേ ബി സൺഡേ ഹോളിഡേ ആയതുകൊണ്ടാണോ ഇനി നാട്ടിലേക്ക് ഈ ഒരു സെലിബ്രേഷൻ ഓഗസ്റ്റിലെ ആദ്യത്തെ സൺഡേയിലേക്ക് മാറ്റിയേക്കുന്നത് എന്ന് എനിക്കറിയില്ല. ബട്ട് യുണൈറ്റഡ് നേഷൻസ് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തേക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നുള്ളത്, അതായത് ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ, ജൂലൈ 30. പക്ഷേ ഇതൊന്നും അല്ല ഐറണി. നമ്മൾ പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പല ടൈമിലാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇക്വഡോർ, മെക്സിക്കോ, ഗുട്ടമാല, വെനസ്വല, അതേപോലെ ഫിൻലൻഡ്, പെറു, ഈ പറഞ്ഞു പോയ സ്ഥലങ്ങളിലൊക്കെ ഫെബ്രുവരി 14, അതായത് വാലന്റൈൻസ് ഡേയെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്നത്. പക്ഷെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട്. ഏപ്രിൽ 16 അവിടെ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നേരെ സിംഗപ്പൂരിലേക്ക് വരുമ്പോൾ 3rd week of April ആണ് ഈ സെലിബ്രേഷൻ നടക്കുന്നത്. ഉക്രൈനിലേക്ക് പോകുമ്പോൾ അഗൈൻ ജൂൺ 9 സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ സെലിബ്രേഷൻസ് പല നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല സമയങ്ങളിലായിട്ട് പല മനസ്സിലായിട്ടുള്ള സെലിബ്രേഷൻസ്. ബട്ട് ഓഫ് കോഴ്സ് അറിയേണ്ട ഒരു ചെറിയ പോയിന്റ് മാത്രമേ ഉള്ളൂ, എന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഒരു പറ്റം സുഹൃത്തുക്കളുണ്ട്. അവരെ ഓർക്കേണ്ട ഒരു ദിവസവും കൂടിയാണ്. വെദർ ഇറ്റ് ഇസ് ഇൻ ഇന്ത്യ, വെദർ ഇറ്റ് ഇസ് ഇൻ സിംഗപ്പൂർ, നോ മാറ്റർ വെയർ എക്സാക്ട്ലി യു ആർ, ഈ ഒരു ടൈം അവരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരുപാട് നാൾ കോൺടാക്ട് ചെയ്യാതിരിക്കുന്ന ആ സുഹൃത്തിനെ ഓർക്കാനുള്ള ഒരു സമയവും കൂടിയാണ്. സുദ്ദേശിച്ചത് റൈറ്റ് ടൈം എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലവ്ലി ലിസണേഴ്സും തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ച് ഹലോ അളിയ സുഖമല്ലേ എന്ന് ചോദിക്കാനായിട്ട് മടിക്കണ്ട കേട്ടോ. ആ ഒരു ഗ്യാപ്പ് എന്തായാലും പാട്ടിലൂടെ നമുക്ക് അങ്ങ് ഫില്ല് ചെയ്ത് കളയാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുക.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: ഞാൻ ഷെയ്നികം.
7: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
7: ഓഫ്, ആകെ സെഡാണ് മോനെ.
8: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
6: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
9: എൻ നെഞ്ചിൽ കുടിയിരുത്തൂ.
6: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ്.
1: This is Radio Suno
10: 91.7 FM,
1: Qatar's favorite radio.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas world's favorite jeweler
2: powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
1: and
4: Marza Hypermarket be fresh be you visit your nearest store today
5: Welcome, welcome once again. Welcome back to Radio Sona 91.7 FM 917 Evenings Into Time. Sandeep Adu Koodiyolladu. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് എത്തുന്നത്. ഖത്തറിലെ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാ ഒരു വെതർ റിപ്പോർട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി റിപ്പോർട്ട്.
6: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
5: ഇന്നത്തെ ആ ഒരു വെതർ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹേസി ആയിട്ടുള്ള സിറ്റുവേഷൻ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് വിൽ ബി സംവാട്ട് ക്ലൗഡി. ഇത് ഓഫ് ഷോറിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹ്യൂമിഡ് ആയിരിക്കും എന്നുള്ളൊരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമ്പോൾ അതനുസരിച്ചുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കാനായിട്ട് മറക്കണ്ട. സ്പെഷ്യലി കുട്ടികൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ വാട്ടർ ബോട്ടിൽസ് കരുതാനായിട്ട് മറക്കണ്ട. ആൻഡ് ഓൾസോ തീർച്ചയായിട്ടും നമുക്കും വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവരും തന്നെ ഈ ഒരു പോയിന്റിൽ പെട്ടെന്ന് വെള്ളം കുടിച്ചോളൂ കേട്ടോ. ഓർമ്മപ്പെടുത്തലോട് കൂടി മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക് പോവാൻ ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് എ വെരി യൂസ്ഫുൾ അപ്ഡേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാർ ഡ്രൈവ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഭയങ്കര കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ചൂടത്ത് കാറ് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് പോയിട്ട് തിരിച്ച് കാറിൽ കയറുമ്പോൾ ഉള്ള ഒരു അവസ്ഥ. അയ്യോ, അതിപ്പോൾ നമുക്ക് ഈവനിങ് സമയം കയറി കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ഒരു ഫർണസിൻ്റെ അകത്ത് കയറുന്ന പോലെയാണ്. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ദേ കുറച്ച് റിസർച്ച് ചെയ്ത് ഇന്ന് നിങ്ങൾക്ക് ടിപ്പായിട്ട് നൽകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫോളോ അപ്പോ ആയിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: എന്റെ ഹലാ റീചാർജിനൊപ്പം എനിക്ക് 10 GB ഫ്രീ ആയി കിട്ടി.
2: എന്ത്?
1: എങ്ങനെ? റീചാർജ് ചെയ്താൽ മാത്രം മതി, ഫ്രീ ഡേറ്റയോ മിനിറ്റുകളോ ലഭിക്കും. ഇന്നലെ എനിക്ക് 50 മിനിറ്റ് ഫ്രീ ആയി കിട്ടിയത്.
2: എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുമോ?
1: അതെ, നീ എല്ലാ ദിവസവും.
2: ആഹാ, ഞാൻ എന്താ എന്റെ ഹലാ നമ്പർ റീചാർജ് ചെയ്യുക.
3: നിങ്ങളുടെ ഡെയിലി സർപ്രൈസ് ഇതാ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ സർപ്രൈസ് ആയി നേടൂ. ഒരിഡോ ആപ്പിലൂടെ ക്ലെയിം ചെയ്യാം.
4: എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: Going home? Make it rewarding with Kalyan Jewelers.
6: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
7: എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് മാത്രം സർവീസിന് പോകുന്നവരാണോ നിങ്ങൾ?
8: അതൊക്കെ പഴയ കഥ. കാറിനും വേണം കൃത്യമായ എക്സ്പേർട്ട് കെയർ. അതും 150-ലധികം വർഷങ്ങളുടെ ട്രസ്റ്റഡ് സർവീസ് നൽകുന്ന ഒറിജിനൽ മോട്ടോർ ഓയിൽ ബ്രാൻഡായ വാൽവലിൻ.
7: സൽവാ റോഡിലെ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസിലേക്ക് എത്തൂ. ഓരോ സർവീസും എക്സ്പേർട്സ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക. ഒപ്പം ജെനുവിൻ വാൽവലിൻ പ്രൊഡക്ട്സ് ആൻഡ് പ്രീമിയം ഫിൽറ്റേഴ്സ്. കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ് ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ കാർ പാസ്പോർട്ട് വഴി കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ വാൽവലിൻ AMTC പ്രീമിയം ക്വിക് സർവീസ് സൽവാ റോഡ്. കോൾ 7765-5954.
9: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷാണ്.
10: അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി
9: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് റേഡിയോ സെന്റർ 91.7 FM-ൽ 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സജഷൻസ് ഒക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാറിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയല്ലേ. അപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ കാറ് മാക്സിമം തന്നെ ഷെയ്ഡ് പോർഷനിലേക്ക് പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് വിൽ ബി ഓഫ് ബിഗ്ഗസ്റ്റ് ഹെൽപ്പ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് അവോയ്ഡ് ദാറ്റ്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചിലപ്പോൾ ഷെയ്ഡ് കിട്ടുന്ന സ്ഥലം കുറച്ച് ദൂരെയായിരിക്കും, ഇനി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടേ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു പക്ഷേ നമ്മൾ പാർക്ക് ചെയ്യുന്നത് അൺഷെയ്ഡഡ് ആയിട്ടുള്ള പോർഷനിലായിരിക്കും. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു പാർക്കിംഗ് സ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അവിടെ തന്നെ പാർക്ക് ചെയ്യുക. ഇനി ചെയ്യാൻ പറ്റുന്നത് ഒരു വിൻഡ്ഷീൽഡ്, അത് മാക്സിമം റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു സൺഷെയ്ഡ് മേടിക്കാനായിട്ട്. അത് ഏത് ക്വാളിറ്റിയിലാണെങ്കിലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ളത് മേടിച്ച് കാറിലേക്ക് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ പല കാര്യങ്ങളും തന്നെ പ്ലാനിങ്ങിൽ ചെയ്യണമെന്ന് പറയാറില്ലേ, അതിൻ്റെ ഒരു ബേസിക് സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ മേടിക്കുന്ന കാറ്, ഇൻഫാക്റ്റ് ഇപ്പോൾ ഏത് ടെക്നോളജിയിലും നമുക്ക് കാറ് കിട്ടും, അതൊക്കെ തന്നെ വൈസായിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കും ഈ ഫെസിലിറ്റിയൊക്കെ എന്തിനാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരു കാറ് പോലെ എന്നുള്ളത്. ഈ ചൂട് സമയത്ത് ശരിക്കും നമുക്ക് കാറിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ആ ഒരു ഡിസ്കംഫേർട്ട് കുറയ്ക്കാനായിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് കാറിൻ്റെ അകത്തുള്ള ആ ഒരു AC കൺട്രോളിംഗ് ഫെസിലിറ്റി, റിമോട്ട് കൺട്രോൾ ചെയ്യാനുള്ള പല ഓപ്ഷൻസും ഇന്ന് പല കാറുകളിലും അവൈലബിൾ ആണ്. ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും, വീട്ടിൽ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ പലപ്പോഴും സാധിക്കാറുണ്ട്. അതേപോലെ തന്നെ കാറിലും ഈ ഓപ്ഷൻസും ഫെസിലിറ്റീസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഓഫീസ് സ്പേസ് ആണ്, നമ്മളുടെ കാറ് മോണിറ്ററിംഗിലാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു സജഷൻ ആണ് കേട്ടോ. എല്ലാവരും ചെയ്യണം എന്നല്ല, പക്ഷേ സേഫ്റ്റി നോക്കിയിട്ട് അതിനുശേഷം മാത്രം ചെയ്യുക. ലൊക്കേഷൻ നോക്കിയതിന് ശേഷം നമുക്ക് കാറിൻ്റെ ആ ഒരു വിൻഡോ ചെറിയ രീതിയിലൊന്ന് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ആവുന്ന ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു വിൻഡോ ഗ്യാപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാറിൻ്റെ അകത്തുള്ള ആ ഒരു വെന്റിലേഷൻ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതും നമുക്കൊരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാമെന്നുള്ള സജഷൻ തന്നെയാണ്. അപ്പോൾ ദാ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ, ഇനിയിപ്പോൾ കാറൊക്കെ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഈ ഒരു ടൈമിൽ കൂടെ, വിൻ്റർ ടൈം മാത്രമല്ല സമ്മർ ടൈം കൂടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉള്ള ഫീച്ചേഴ്സ് ഉള്ള കാറ് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു അപ്ഡേറ്റോടുകൂടി ഇത് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ, ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Tamil Fresh Hatta Pudu Tamil Paadal Tamil Fresh Song of the Hour Fresh Fresh

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഒരു സൈക്കോളജിക്കൽ ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം.
3: നമ്മുടെ ജീവിതം മാറുമ്പോ ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, നീ നോക്കി.
2: ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ഷാഹി കബീറിന്റെ എഴുത്തിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചാക്കോച്ചൻ, ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സുധീഷ്, വിവേക് നായർ തുടങ്ങി വമ്പൻ താരനിര.
3: ഫയലിംഗ് എടുത്തോളൂ, ഞാൻ നോക്കട്ടെ തൊട്ടാ എന്താ സംഭവിക്കുന്നു. ആ ഫയലിൽ തൊട്ട എന്താ സംഭവിക്കുന്നു നീ പറഞ്ഞു.
2: സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഉന്മാദം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 evenings.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുന്ദര 91.7 എഫ്എമ്മിൽ 917 ഈവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. അരുൺ ദേ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഖത്തർ ഡേറ്റ്സ് ഫെസ്റ്റിവലിനെ പറ്റി കേട്ടു, അത് കഴിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചിട്ടാണ് അരുണിന്റെ മെസ്സേജ് വന്നേക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, നേരെ നമ്മുടെ സൂക്ക് വാക്കിഫിലേക്ക് 11th ലോക്കൽ ഡേറ്റ്സ് എക്സിബിഷൻ കാണാനായിട്ട് എല്ലാവർക്കും പോവാം. ഓഗസ്റ്റ് 10th വരെ ഫ്രീ എൻട്രി ആണ്. 125 ലോക്കൽ ഫാംസിൽ നിന്നുള്ള ഡേറ്റ്സ് വളരെ ഫ്രഷ് ആയിട്ടും പ്യുവറായിട്ടുമാണ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. സോ ദേർ ഇസ് നോ ഡിബേറ്റ്, തീർച്ചയായിട്ടും ഈ വർഷത്തതും ഏറ്റവും സക്സസ്ഫുള്ളി ഔട്ട്കം വരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഡേറ്റും സമയവും ഒക്കെ ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. നമുക്ക് ഓഗസ്റ്റ് 10 വരെയാണ് ഇവന്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക. 4 മുതൽ 9 വരെ സൺഡേ ടു തേഴ്സ്ഡേയും അതേപോലെ 4 മുതൽ 10 വരെ ഫ്രൈഡേ ടു സാറ്റർഡേസിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അധിക ദിവസങ്ങളില്ല, 10th വരെയാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഈസ്റ്റേൺ സ്ക്വയർ സൂക്ക് വാക്കിഫിലേക്ക് പോയാൽ മതി ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഡേറ്റ്സ് ഫെസ്റ്റിവൽ. ഖത്തറിന്റെ കൾച്ചർ ഹെറിറ്റേജ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ്സ് ഫെസ്റ്റിവൽ ആണ്. ഇറ്റ്സ് ദ ലോക്കൽ ഡേറ്റ്സ് ഫെസ്റ്റിവൽ ഓഫ് ഖത്തർ. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ആ ഒരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക് കടക്കുമ്പോൾ സന്ദീപാണ് കൂടിയുള്ളത്. കേട്ട് കേട്ട് തൊട്ടുകൂടാ.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: by the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: Hi, Nan Muthumani. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: 917 evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM ൽ നിന്നും സന്ദീപാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടുക എന്ന് പറയുന്നത്. അതും ആസ് പ്രോമിസ് നമ്മളുടെ ഒരു കുറച്ച് നാൾ മുന്നേ നടന്ന ഒരു ഇവന്റ്, ആ ഒരു കോൺടെസ്റ്റിന്റെ ഭാഗമായിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കും, ഐഫോൺ കൊടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഇനോഗ്രൽ സെറിമണിയോട് അനുബന്ധിച്ച് കഴിഞ്ഞ ആ ഒരു ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ ആ ഒരു ഐഫോൺ വിന്നറിനെയും, ഐഫോൺ മാത്രമല്ല കേട്ടോ, കൈ നിറയെ സമ്മാനങ്ങളാണ്, ഒരുപാട് സമ്മാനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് വിന്നേഴ്സ് ഒക്കെ ഇപ്പോഴേ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് ടു ഫാൽക്കൺ ഫിറ്റ്നസ് ബിൻ എംബ്രാനുള്ള ഇനിയും ഒരു വലിയ ലോഞ്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് ആ ലോഞ്ച്, എന്താണ് ആ സർപ്രൈസ് എന്നൊക്കെ അറിയാനായിട്ട് യു വിൽ ഹാവ് ടു ട്യൂൺ ഇൻ ടു റേഡിയോ 91.7 FM. സോ ഗിഫ്റ്റുകൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഒരുപാട് വിശേഷങ്ങളും ഫണ്ടും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്.
1: നമ്മൾ ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back. Radio Sonar 91.7 FM. 917 Evenings in the time on Sandeep Anand കൂടെയുള്ളത്. ശരിക്കും രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്ന ഒരു സമയം. ടെക്നോളജിക്കൽ പരമായിട്ട് AI റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടാലും ഇൻഫാക്ട് ഈ ഒരു സംഭവം എനിക്ക് എന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ പലപ്പോഴും തന്നെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ജിമ്മിലും അതേപോലെ തന്നെ ഒന്ന് ഡയറ്റൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ഷേപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു, ഇതൊക്കെ ക്ഷീണമില്ല, മടിയില്ലാത്തവർക്കൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇച്ചിരി മടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ഈ ഒരു ടെക്നോളജി കേട്ടപ്പ് തന്നെ കൊള്ളാലോ സംഭവം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ. സോ ഇത് നമ്മുടെ നാവില് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്പാണ്. ഈ ഒരു ചിപ്പ് നമ്മൾ നാവില് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഏതാണോ നമുക്ക് ഈ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ചിപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും, അതായത് ഇപ്പോൾ ഓട്സ് ആണ് കഴിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഫോണിൽ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഫുഡ് ഐറ്റവുമായിട്ട് ഭയങ്കര ടേസ്റ്റ് സാമ്യത നമുക്ക് തോന്നും. അല്ലെങ്കിൽ ആ ഒരു ബർഗറാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ ബർഗർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബർഗർ ഓപ്ഷന്റെ ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. എത്ര കിടിലായിട്ടുള്ള ഒരു സംഭവം അല്ലേ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എല്ലാവരും തന്നെ ലോകത്ത് സിക്സ് പാക്ക് കൊണ്ട് നടക്കുന്നവരായിരിക്കും, എല്ലാവരും ഹെൽത്തി ആയിരിക്കും, വലിയ പ്രശ്നങ്ങളും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്കും വരുന്നുണ്ടാവില്ല. എന്തായാലും ഇങ്ങനത്തെ ടെക്നോളജീസ് ഒക്കെ തന്നെ നമുക്ക് ചുറ്റും ഉണ്ട്, അതൊക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ആവട്ടെ അല്ലേ, ടെക്നോളജിക്കൊപ്പം നമുക്ക് മോടാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ദിസ് ഈസ് 917 ഈവനിംഗ്സ് സന്ദീപാണ് കൂടിയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈംസ് എന്നിവാണ് കൂടിയുള്ളത്. ഒരു പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയോ വിട്ടുപോയിട്ടില്ല മറക്കത്തില്ല വൈ ബിക്കോസ് അതെന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് തന്നെ പറയണം. വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോകണ്ട കേട്ടോ. സോ ഡ്രിങ്ക് ആംപിൾ അമൗണ്ട് ഓഫ് വാട്ടർ, മാക്സിമം വെള്ളം, എസ്പെഷ്യലി യുവർ ട്രാവലിംഗ്, നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും, അത് 4 മണിക്ക് രാവിലാണെങ്കിൽ പോലും നമുക്ക് മാക്സിമം വെള്ളം കുടിച്ച് അത്യാവശ്യം ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. ഈ ഒരു 4 മണിക്കൂർ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ്, വാട്ടർ ഒക്കെ തന്നെ ലൂസ് ചെയ്യുന്ന നമ്മളറിയില്ല. പക്ഷേ ഒരു പക്ഷേ നമ്മൾ അത്ര ഒരു ഹെൽത്തി കണ്ടീഷനിലല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ ഖത്തറിലാണുള്ളതെങ്കിൽ അടുത്ത 2 ദിവസത്തിനകത്ത് എൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഇവന്റിന്റെ വിശേഷങ്ങൾ കൂടി പറയാനുണ്ട്. ഖത്തർ ടോയ് ഫെസ്റ്റിവൽ നടക്കുകയാണ്, അത് എൻഡ് ചെയ്യുന്നത് ഈ വരുന്ന 5-ാം തീയതി. DECC-യിലേക്കാണ് പോകേണ്ടത്. സോ കുട്ടി മക്കൾസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫാമിലി ആയിട്ടാണ് നിങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവന്റിന്റെ കാര്യം വിട്ടുപോകണ്ട കേട്ടോ. സോ ഇഫ് യു ഹവ് നോട്ട് വിറ്റ്നസ് ദിസ് ഖത്തർ ടോയ് ഫെസ്റ്റിവൽ, ഗോ ടു DECC. ഗംഭീരമായിട്ടുള്ള ഒരു ടോയ് ഫെസ്റ്റിവൽ തന്നെയാണ്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് കടക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സെന്റർ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: This is Radio Suno 91.7 FM, Qatar's favorite radio station.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
5: ഫസ്റ്റ് ബെൽ GCC റേഡിയോ നാടക മത്സരം സീസൺ 4.
4: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
5: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
6: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
7: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട്

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോസ് ഉണ്ട് 91.7 FM നയൻ വൺ സെവൻ ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 15 മിനിറ്റും 56 സെക്കൻഡും ഏറ്റവും അധികം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫെസ്റ്റിവൽ സീസൺ എത്താൻ വേണ്ടിയിട്ടാണ് എന്തായാലും ആ ഒരു ഫെസ്റ്റിവൽ സീസൺ ബേസ് ചെയ്തിട്ടുള്ള ഓട്ടം ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് പർച്ചേസ് മാത്രമല്ല എവറിത്തിങ് എല്ലാ കാര്യവും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും തന്നെ മേടിക്കാനായിട്ട് ഓട്ടം ആ ഒരു പാച്ചിലും ഒക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാട്ടിലേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നാട്ടിൽ ഓണം നമ്മുടെ ഫാമിലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടായിരിക്കും അതല്ല ഇനി തിരിച്ച് വന്നിട്ട് നമ്മുടെ കൂടെയുള്ള സെലിബ്രേഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സെലിബ്രേഷൻസിനൊന്നും ഒരു കുറവുമില്ല അതിഗംഭീരമായിട്ടുള്ള സെലിബ്രേഷൻസ് ആണ് വരാൻ പോകുന്നത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ ഫാൽക്കൺ ഫിറ്റ്നസ് സെൻറ്റർ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഖത്തറിലുള്ള ജിമ്മുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫാൽക്കൺ ഫിറ്റ്നസ് സെൻറ്റർ ആ ഒരു ഐ മീൻ ഫിറ്റ്നസ് സെൻറ്റർ തീർച്ചയായിട്ടും ആ ലിസ്റ്റിലുണ്ടാവും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട അത് ഇങ്ങനെ വളർന്ന് വളർന്ന് ഒരുപാട് ബ്രാഞ്ചുകളായിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്നത് അനൗൺസ് ചെയ്യപ്പെടുന്ന ഗിഫ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ ഈ ഇന്നത്തെ ദിവസം കറക്റ്റായിട്ട് ലാസ്റ്റ് ബിൻ ഒമ്രാനിൽ നടന്ന ആ ഒരു ഇനോഗ്രേഷൻ അനൗൺസ് ചെയ്തിരുന്ന ലക്കി വിന്നേഴ്സ് കോൺടെസ്റ്റ് അലേർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വൗച്ചേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺസ് രണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് മെഗാ വിന്നറിനെ കാത്തിരുന്നത് ഐഫോണായിരുന്നു ആ ഐഫോൺ കിട്ടിയത് റമീസ് എന്നുള്ള ഒരു വ്യക്തിക്കാണ് സോ റമീസിന് ഒരു കൺഗ്രാജുലേഷൻസ് കൂടി പറയുകയാണ് കൺഗ്രാജുലേഷൻസ് കിട്ടിയില്ലല്ലേ ഒന്നുകൂടെ പറയാം മൈക്ക് ഓഫ് ആയിരുന്നു ഗൈസ് കുഴപ്പമില്ല എന്തായാലും റമീസിന് ആ ഒരു കൺഗ്രാജുലേഷൻസ് കിട്ടുന്നതിനെക്കാട്ടിലും ഏറ്റവും സന്തോഷം ഐഫോൺ കിട്ടുന്നതായിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അവിടെ ദേ റമീസ് എത്തി ആ ഒരു ഐഫോണൊക്കെ തന്നെ മേടിച്ച് പോയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ദാ ഇപ്പം അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് സന്തോഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കും ഓരോ ഇവൻ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഓരോ മത്സരങ്ങളിൽ കോൺടെസ്റ്റിലൊക്കെ മത്സരിക്കാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ആകാംക്ഷകളൊക്കെ തന്നെ ഒന്ന് പിടിച്ചു വെച്ചോളൂ വൈ ബിക്കോസ് വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് കോൺടെസ്റ്റ് ലോട്ട് ഓഫ് എന്താണ് ഒരുപാട് വിന്നിങ് കോൺടെക്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇവൻ്റുകൾ ഒക്കെ തന്നെ വരുന്നുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ് റേഡിയോസിനോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട സോ ഓണം ബേസ് ചെയ്ത് വരുന്ന ഇവൻറ്റുകൾ ഓണം ബേസ് ചെയ്ത് വരുന്ന എന്താണ് നറുക്കെടുപ്പുകൾ ഇതൊക്കെ തന്നെ അറിയാനായിട്ട് ഓൺ എയർ ഒന്ന് കേൾക്കുക മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറന്നു പോകണ്ട ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇത് ആ മനോഹരമായ ഒരു ട്രാക്കിലേക്ക് കടക്കുകയാണ് സോ റേഡിയോസിനോ ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാവും

എന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഗലേറിയ മോളിലേക്ക് പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു ഹാങ് ഔട്ട് സ്പോട്ടായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഓഗസ്റ്റ് 15th വരെയാണ് ഗലേറിയ മോളിലുള്ള ആക്ടിവിറ്റീസ്. നമുക്ക് ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസ് ആണ്, ക്രിയേറ്റീവ്, അഡ്വെഞ്ചറസ് ആൻഡ് ഓൾസോ ടെക്നോളജി പരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഖത്തറിലെ ഏറ്റവും അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇവൻറ്റുകളുടെ ഡിസ്കഷനാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലീസും അതേപോലെ സ്പോർട്സ് എൻതൂസിയാസ്റ്റിനൊക്കെ തന്നെ അടിപൊളിയായിട്ട് പോയി ഏറ്റവും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഇവൻറ്റുകൾ ഒന്നും മിസ് ഔട്ട് ചെയ്യേണ്ട കേട്ടോ. ആൻഡ് ഓൾസോ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് മിഷ്രൂബ് ഗലേറിയ മോളിലേക്ക് പോകാൻ ഓഗസ്റ്റ് 15 വരെ തന്നെ അവിടെ ഫാമിലീസിനായിട്ട് റിലാക്സ് ചെയ്യാനും ഡൈനിങ് ചെയ്യാനും ഒക്കെ തന്നെ സ്പോട്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദാന സമ്മർ ക്ലബ് ക്യാമ്പ്, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പാണ് കേട്ടോ. സോ ഈ ഒരു ക്യാമ്പ്, ഓയിൽ ഓയിൽ ചിൽഡ്രൻസ് മ്യൂസിയം സമ്മർ ക്യാമ്പ്, ഇതൊക്കെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. കുറേയൊക്കെ തന്നെ ക്യാമ്പുകൾക്ക് നമുക്ക് പേയ്മെൻറ്റും ഫീസും ഒക്കെ വരുന്നുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് ഷോപ്പിംഗ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ദാ ഈ ഒരു ടൈമിൽ, ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി ഷോപ്പിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ടുള്ളത് ഹലാ സമ്മർ മോൾസാണ്. ഓൾമോസ്റ്റ് എല്ലാ മോളുകളിലും തന്നെ ഹലാ സമ്മർ ആരംഭിച്ചിട്ടുണ്ട്. ആക്ടിവേഷൻ പ്രോഗ്രാമാണ് ഈ ഒരു സമ്മർ ടൈമിൽ. ഓൾമോസ്റ്റ് എൻഡ് ഓഫ് സെപ്റ്റംബർ വരെ നമുക്ക് ഈ ഓഫേഴ്സൊക്കെ തന്നെ അവെയിൽ ചെയ്യാനായിട്ട് പറ്റും. എൻഡ് ഓഫ് സീസൺ ഓഫേഴ്സ് ഉണ്ട്, എൻഡ് ഓഫ് മന്ത് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓഫറുകൾ ഉള്ള ഒരു മാസവും കൂടിയാണ്. അപ്പോൾ മാക്സിമം എന്താണ് കാശൊക്കെ സേവ് ചെയ്ത് നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ കൂട്ടത്തിൽ വിസിറ്റേഴ്സ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഖത്തറിലെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കളർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ കളർ വേഴ്സ് എന്നുള്ള ആ ഒരു അടിപൊളി ഇവൻറ്റ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ഖത്താറ. സോ ഖത്താറയിലെ ആ ഒരു ഇവൻറ്റ് ഓഗസ്റ്റ് 15th വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇവൻറ്റുകൾ തീരുന്നില്ല, ഇനി ഒരുപാട് ഇവൻറ്റുകൾ വരുന്നുണ്ട്. ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സെന്റർ 91.7 FM. വീൽ ബി അപ്ഡേറ്റിംഗ് യു ഓൺ ദാറ്റ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഹലോ എവ്രി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 കേട്ട്.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ഒരുപാട് പേര് തന്നെ ഇതേ ഈവനിങ് ടൈം പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ യെസ്, ക്ലൈമറ്റ് ബേസ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുക. എസ്പെഷ്യലി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, രാത്രി സൂപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആണ് ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുന്നത്. ഈ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ബെസ്റ്റ് സംഭവം എന്ന് പറയുന്നത് നമുക്ക് കഞ്ഞിയും പയറുമാണ് കേട്ടോ. അതിനെ വെല്ലാൻ ഇനി ഒന്നും തന്നെ ഇല്ലയെന്ന് നമുക്ക് പറയാം. ബേസിക്കലി നമ്മുടെ ആ ഒരു സ്റ്റേപ്പിൾ ഫുഡ് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നത് ഒരു വല്ലാത്ത എനർജിയാണ്, ഒരു വല്ലാത്ത പോസിറ്റിവിറ്റിയാണ്. നാളെ രാവിലെ എണീക്കപ്പ് കിട്ടുന്ന ഒരു ഉഷാറുണ്ടല്ലോ, അത് പറഞ്ഞ് മാച്ച് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാം. ആൻഡ് ഓഫ് കോഴ്സ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാവിലെ എണീക്കപ്പ് കിട്ടുന്ന ഒരു ഉഷാറുണ്ടല്ലോ, അത് പറഞ്ഞ് മാച്ച് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാം. ആൻഡ് ഓഫ് കോഴ്സ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മുമ്പ് രാത്രി നല്ല

മുരാത്ത ബൈബി പറയാണ് ഫ്രം 917 ഈവനിങ്സ്. ഒരുപാട് ഓടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കൂടെ ഇണയുകയാണ് ഗൈസ്. അപ്പൊ നാളെ പാക്കലാം. വൺസ് അഗൈൻ, ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഗുഡ് നൈറ്റ്.

0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ

0: ജിംനാസ്റ്റിക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
1: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today. 917 Evenings. 917 Evenings.

ഹലോ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കേട്ട് കേട്ട് കൂട്ടുകൂടുകയാണ് പഴയ പാട്ടുകളുടെയും അതിൻ്റെ പിന്നിലെ കഥകളുടെ വിശേഷങ്ങളുമായി സുനോ മെലഡീസിൽ. ഇന്നത്തെ ദിവസം ഞാൻ ആലോചിച്ചേ, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മഹാപ്രതിഭകളായ ലെജൻസായ രണ്ടുപേരുടെ ഓർമ്മ ദിവസങ്ങളായിരുന്നു. എന്നാൽ അവരുടെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയായാലോ എന്ന്. ഒന്ന് ദ ലെജൻഡറി ഫിലിം മേക്കർ ഭരതൻ സർ ആൻഡ് ദ ലെജൻഡറി സിംഗർ മുഹമ്മദ് റാഫി സാബ്. ഭരതൻ സാറിലൂടെ ആവാം യാത്രയുടെ തുടക്കം. മലയാളത്തിന്റെ ഗതി മാറ്റിയ സംവിധായകരിൽ ഒരാൾ, അങ്ങനെയാണല്ലോ ഭരതൻ സാറിനെ നമ്മൾ എന്നും പറയുന്നത് ഇല്ലേ. ന്യൂ സ്കൂൾ ഫിലിം മേക്കിങ്ങിന്റെ ഒരു തുടക്കമായിരുന്നു പത്മരാജൻ, കെ ജെ ജോർജ് ആൻഡ് ഭരതൻ സാർ. മെയിൻ സ്ട്രീം സിനിമകളോട് ഒത്തുതീർപ്പുകൾ ഇല്ലാതെ പ്യുവറായിട്ട് മറ്റൊരു തലത്തിലും സിനിമ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചൊരു ചലച്ചിത്രകാരൻ. ആർട്ട് ഫിലിം ഡയറക്ടറായി തുടങ്ങി ഫിലിം ഡയറക്ടറായി, റൈറ്ററായി, മ്യൂസിക് ഡയറക്ടറായി വരെ നമുക്ക് ഭരതൻ സാറിനെ അറിയാം. അമ്മാവനും സംവിധായകനുമായ പി എൻ മേനോൻ വഴി സിനിമയിലേക്ക് എത്തി. വിൻസെന്റ് സംവിധാനം ചെയ്ത ഗന്ധർവ ക്ഷേത്രത്തിലാണ് ആദ്യമായി പ്രവർത്തിച്ചത്. പ്രവർത്തിച്ച മേഖലകളിലെല്ലാം ഭരതൻ സ്പർശം, ദ ഭരതൻ ടച്ച് നമുക്ക് പ്രകടമായി തന്നെ കാണാമായിരുന്നു. കലാ സംവിധാനത്തിൽ നിന്ന് സംവിധായകനായി വളർന്നപ്പോൾ മലയാള സിനിമ അന്നേ വരെ പിന്തുടർന്നവയെല്ലാം പൊളിച്ചെഴുതപ്പെട്ടു. പണ്ട് കെ പി സി ലളിതാമയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭരതൻ സാറിന് പൊട്ടുകളോടുള്ള ഒരു ഇഷ്ടം. വലിയ ചുവന്ന പൊട്ടുകൾ നായകന്മാർക്കെല്ലാം വെച്ചു കൊടുക്കും. എന്താ ഇഷ്ടത്തിന്റെ പിന്നിലെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. പക്ഷെ ഭരതൻ സാറിന്റെ ഏത് ചിത്രം എടുത്തോളൂ നായകന്മാർക്കൊരു വലിയ ചുവന്ന പൊട്ട് കാണാം. ഇവൻ വൈശാലി എന്ന് എഴുതുന്ന ടൈറ്റിലിൽ പോലും ആ ചുവന്ന പൊട്ടുണ്ട്. മലയാളത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ ഇത്ര മനോഹരമായി കാണിച്ച സംവിധായകന്മാർ വളരെ കുറവാണ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. കഴിഞ്ഞ ദിവസം ജൂലൈ 30 ദ ലെജൻഡറി ഫിലിം ഡയറക്ടർ ഭരതൻ സാറിന്റെ ഓർമ്മ ദിവസമായിരുന്നു. എന്നാൽ ഇന്നത്തെ സുനോ മെലഡീസ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ആയാലോ എന്ന് ആലോചിച്ചു. ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവർത്തിച്ച് പാടിയിരുന്ന ഭരതൻ സാറിന് അസാമാന്യമായ താളബോധവും മ്യൂസിക് സെൻസും ഉണ്ടായിരുന്നു. സ്വന്തം സിനിമയിലെ സംഗീതത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഗാനസന്ദർഭവും കഥാപാത്രത്തിന്റെ മാനസിക വ്യാപാരങ്ങളും അടക്കം കഥാപരിസരം വരെ ഗാനരചയിതാക്കൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഭരതൻ സാറിന്റെ സംഗീത പ്രാവീണ്യത്തിന് ഉദാഹരണമാണ് കേളിയിലെ പാട്ടുകൾ. കൈതപ്രത്തിന്റെ ഗാനരചനയിൽ ഭരതൻ സാറിന്റെ സംഗീതം ചേർത്തു ചിത്ര ചേച്ചി നമുക്ക് പാടിത്തന്നു.

ആർട്ട് റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. കഴിഞ്ഞ ദിവസം ഭരതൻ സാറിന്റെ ഓർമ്മ ദിവസമായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ചില പാട്ടുകളിലൂടെ ഞാൻ ആലോചിക്കാറുണ്ട്. ഭരതൻ സാറും പത്മരാജൻ സാറും കെ ജി ജോർജ് സാറൊക്കെ ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ, മലയാള സിനിമയിൽ സജീവമായിരുന്നെങ്കിൽ എന്തുതരം ചിത്രങ്ങളായിരിക്കും ഇനി നമുക്ക് പറഞ്ഞു തരിക. കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച ഇവർ, കാലങ്ങൾക്ക് മുന്നേ പല കഥകളും നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഇവർക്ക് ഈ കാലത്തില് ഏതൊക്കെ കഥകൾ പറഞ്ഞു തന്നേനെ വലിയൊരു ചോദ്യമാണ്. എല്ലാവരോടും കഥകൾ പറഞ്ഞു നടക്കാനായിട്ട് ഭരതൻ സാറിന് ഇഷ്ടമായിരുന്നു. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കഥ നമ്മുടെ കഥ തന്നെയല്ലേ, അത് ആരും മോഷ്ടിക്കാനെന്ന് ചോദിക്കും. പറന്നുപോകുന്ന കാക്കയോട് വരെ ഭരതൻ സാറ് സമ്മതം ചോദിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വടക്കാഞ്ചേരി കഥകൾ ഭരതൻ സാറിന് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. സ്വന്തം നാടിനെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച് അത്രയേറെ വാദോരാതെ സംസാരിക്കുമായിരുന്നു. സിനിമയായിരുന്നു മനസ്സ് മുഴുവൻ. ഓരോ കഥയും സിനിമയാക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഓരോ കഥയ്ക്കും കഥാപാത്രത്തിനും അതിലെ നിറങ്ങൾക്കും ഭരതൻ സാറിന്റെ മനസ്സിൽ കൃത്യമായ സ്ഥാനമുണ്ടായിരുന്നു.

0: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

റേഡിയോ സുനോ ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസിൽ ഇന്ന് ഭരതൻ സാറിന്റെ ഓർമ്മകളിലൂടെ. ജൂലൈ 30 ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഒരു യാത്രയായാലോ എന്നിങ്ങനെ വിചാരിച്ചു. അമരവും പാതയൊക്കെ അച്ഛൻ മകൾ ബന്ധത്തിന്റെ ആഴം നമുക്ക് പറഞ്ഞു തന്ന സിനിമകളാണ്. മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവിട്ടത്തിൽ ഭരതൻ സാറ് വാത്സല്യമാകുന്നു. രതിനിർവേദവും തകരയും പറങ്കിമലയും പ്രയാണവും ഒക്കെ അതുവരെ ഉണ്ടായിരുന്ന സ്റ്റീരിയോ ടൈപ്പ് ചിന്തകളെ തച്ചുടച്ച സിനിമകളാണ്. ഭരതനിലെ ചിത്രകാരനെ കോറിയിട്ട ചിത്രമാണ് വൈശാലി. സിനിമയിലെ എല്ലാ സീനുകളും കഥാപാത്രങ്ങളും ഭരതൻ സാർ നേരത്തെ വരച്ചു വെച്ചിരുന്നു. അതിന് നിറം കൊടുത്തപ്പോൾ ഒരു ക്ലാസിക് സിനിമയാണ് അവിടെ ജനിച്ചത്. ചൂരം സിനിമയുടെ ഫ്രെയിമുകൾക്കും വസ്ത്രത്തിനും ഭരതൻ സാർ കൊടുത്തത് മണ്ണിന്റെ നിറമായിരുന്നു. താഴ്വാരത്തിൽ ഭരതൻ സാർ പകയുടെ പ്രതിരൂപമായാണ് വന്നത്. ദേവരാഗം പറഞ്ഞു തീരാത്ത പ്രണയത്തിന്റെ ബാക്കിപത്രമാണെങ്കിൽ കാറ്റത്തെ കിളിക്കൂടിൽ പ്രണയം പകയായി. തേവർ മകനിൽ കരുത്തനാണെങ്കിൽ മാളൂട്ടിയിൽ ഭരതൻ സാർ ഒരു നോവായി. 1998 ജൂലൈ 30 അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നത്. 40 ചിത്രങ്ങളിലൂടെ ആയുസ്സിൽ മുഴുമിപ്പിക്കാത്തൊരു ക്യാൻവാസ് പോലെ ഇന്നും മലയാളിയുടെ ഉള്ളിൽ മായാതെയുണ്ട് ആ ഭരതൻ ടച്ച്. പ്രണയമെല്ലാം ഒരു അശ്ലീല ചുവയില്ലാതെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഭരതൻ സാറിന്റെ കഴിവ് വളരെയധികം പ്രസിദ്ധി നേടിയതാണ്. ഇന്നും ഭരതൻ സാറിന്റെ ചിത്രങ്ങൾക്കും പാട്ടുകൾക്കും

ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് സുനോ മെലഡീസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ലെജൻസിന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഭരതൻ സാറും മുഹമ്മദ് റാഫി സാബും. ഭരതൻ സാറിന്റെ പാട്ടുകളിലൂടെ പോയി ഇനി നമ്മുടെ എല്ലാം പ്രിയ ഗായകൻ മുഹമ്മദ് റാഫി സാബ്, അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ. മലയാളം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ദാസേട്ടനെ ഓർമ്മ വരും. തമിഴ്നാട്ടിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ടി എം സൗന്ദരരാജനും വീരമണിയും ഒക്കെ അവിടെ ഓടിയെത്തും. അതുപോലെയല്ല, അതിനേക്കാൾ എത്രയോ ആഴത്തിലാണ് ഉത്തരേന്ത്യയുടെ ജീവിത സ്പന്ദനങ്ങളെ, സ്വപ്നങ്ങളെ റാഫി സാബ് തന്റെ ഗാനങ്ങളിലൂടെ ആവാഹിച്ചെടുത്തിരുന്നത്. ബോംബെയിലുള്ളതിനേക്കാൾ ആരാധകർ എനിക്ക് കേരളത്തിലാണല്ലോ എന്ന തമാശയായി റാഫി സാബ് പറയുമായിരുന്നു. റാഫി സാബിന്റെ ദുഃഖഗാനങ്ങളെല്ലാം ചേർത്ത് ഒരു ആൽബം ഇറക്കാൻ എച്ച് എം വി തീരുമാനിക്കുന്നു. ഗാനങ്ങളെല്ലാം ശേഖരിച്ച് ആൽബം തയ്യാറാക്കി. ഇനി ആൽബത്തിന് പുറത്ത് റാഫി സാബിന്റെ ഒരു ചിത്രം ചേർക്കണം. ദുഃഖഗാനങ്ങളായതുകൊണ്ട് ഒരു വിഷാദ മുഖത്തിൽ ഇരിക്കുന്ന റാഫി സാബിന്റെ ഒരു ചിത്രത്തിനായിട്ട് എച്ച് എം വി അന്വേഷണം തുടങ്ങി. ഗായകന്റെ ആയിരക്കണക്കിന് ഫോട്ടോകളുടെ ശേഖരമുള്ള എച്ച് എം വിയുടെ ലൈബ്രറിയിൽ നിന്ന് അനുയോജ്യമായ ഒരു ചിത്രവും ലഭിച്ചില്ല. ചിരിക്കുന്നതല്ലാത്ത ഒരു ചിത്രവും റാഫിയുടേതായി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ചിരിക്കുന്ന ചിത്രം വെച്ച് തന്നെയാണ് ആ ആൽബം പുറത്തു വന്നത്. റാഫി സാബിന് ദുഃഖങ്ങൾ ഇല്ലാതിരുന്നിട്ടല്ല, അതാർക്കും അദ്ദേഹം പകർന്നു കൊടുത്തില്ല. എന്നും എല്ലാവർക്കും പുഞ്ചിരി മാത്രം നൽകി.

0: suno 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
5: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood tudangi authentic Arabic cuisine de rizi ariyam call 4001707
6: and
7: Marza Hypermarket be fresh be you visit your nearest store today
8: You're listening to
9: Qatar's favorite radio, Radio Suno 91.7. Please get to Kootu.

ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ നമ്മൾ മുഹമ്മദ് റാഫി സാബിന്റെ പാട്ടുകളിലൂടെ. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറിയ റാഫി സാബ് ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, ഒരിക്കൽ മാത്രം. അതും ലതാജിയോടായിരുന്നു. എത്രയോ ഹിറ്റ് യുഗ്മഗാനങ്ങൾ സമ്മാനിച്ച ആ ജോഡി പിരിഞ്ഞത് പാട്ടിന്റെ റോയൽറ്റി ചൊല്ലിയായിരുന്നു. റോയൽറ്റി തർക്കത്തിൽ രണ്ടുപേരും രണ്ടു പക്ഷത്തായിരുന്നു. പാട്ടിന്റെ റോയൽറ്റി പാട്ടുകാർക്ക് കിട്ടണമെന്ന് ലതാ മങ്കേഷ്കർ വാദിച്ചപ്പോ ഒരിക്കൽ പ്രതിഫലം വാങ്ങിയാൽ പിന്നീട് പണം ചോദിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു റാഫി സാബിന്റെ രീതി. പിണക്കം 6 വർഷമാണ് നീണ്ടു നിന്നത്. അക്കാലം ഒരു പാട്ടുപോലും അവർ ഒന്നിച്ച് പാടിയില്ല. നഷ്ടമാർക്ക് നമുക്ക്. ഹിന്ദി സിനിമയുടെ ദരിദ്ര കാലഘട്ടം എന്നാണ് അതിനെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് മുംബൈയിൽ നടന്ന ഒരു എസ് ടി ബോമൻ മ്യൂസിക്കൽ നൈറ്റിൽ സംഘാടകരുടെ നിർബന്ധം മൂലം ഒരു യുഗ്മഗാനം പാടിയാണ് ആ പിണക്കം അവസാനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒട്ടേറെ ഹിറ്റുകൾ ഇരുവരും ചേർന്ന് സൃഷ്ടിച്ചു.

0: റേഡിയോ സുനോ 91.7 FM. കദർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടു കൂടും സവാരി. മോർണിംഗ് സവാരി,
1: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
0: മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
2: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
7: This is Radio Suno
8: 91.7 FM,
7: Qatar's favorite radio station.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസിൽ, സുനോ മെലഡീസിൽ മുഹമ്മദ് റാഫി സാബിന്റെ ഓർമ്മകളിലൂടെ. അടുത്ത സുഹൃത്തുക്കളായിരുന്നു മുഹമ്മദ് റാഫി സാബും മന്നാഡെ സാബും. റെക്കോർഡിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ മന്നാഡയുടെ വീട്ടിലേക്ക് റാഫി സാബ് വെച്ചു പിടിക്കുക പതിവായിരുന്നു. പട്ടംപുറത്തിലാണ് പിന്നീടുള്ള ഇവരുടെ ഒരു വിനോദം. അതിൽ വിദഗ്ധനായ മന്നാഡെ റാഫിയുടെ പട്ടത്തെ നൂലുകൊണ്ട് വെട്ടി വീഴ്ത്തും. നിരാശനായ റാഫി സാബ് ചോദിക്കും, താങ്കളെ പോലെ പട്ടം പരത്താൻ എന്നെ എന്താണ് പഠിപ്പിക്കുക? മന്നാഡയുടെ മറുപടിക്ക് നിമിഷം മതി, താങ്കളെ പോലെ പാടാൻ എന്നെ പഠിപ്പിക്കുന്ന ദിവസം. വളരെ ശാന്തമായ പ്രകൃതമുള്ള ആളായിരുന്നു മുഹമ്മദ് റാഫി സാബ്. എന്നാൽ ഒരു ദിവസം റെക്കോർഡിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉമ്മറത്തെ കസേര വലിച്ചിട്ടിരുന്ന് വലിയ ചിരിയും ബഹളവുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആർക്ക് വേണ്ടിയാണ് പാടിയത് എന്നറിയാമോ എന്ന് മക്കളെയെല്ലാം വിളിച്ചു കൂട്ടി അദ്ദേഹം ചോദിച്ചു. അമിതാഭ് ബച്ചന് വേണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറക്കി ചിരിച്ചു. നസീബ് എന്ന ചിത്രത്തിലെ ചൽമേരെ ഭായ് എന്ന പാട്ട് പാടി വന്ന ദിവസമായിരുന്നു അത്. അന്ന് അമിതാഭ് ബച്ചനൊക്കെ ആരാധിക്കുന്ന ഗായകനാണ് കുട്ടികളെ പോലെ തുള്ളിച്ചാടിയത്.

0: ആക്ഷൻ
1: മോനെ ദിനേശ അതിമോഹമാണ് അതിമോഹം
0: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല ഓ ഡ്രാമ
2: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.
5: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇത് റേഡിയോ സുനോ, ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിലൂടെ ഇന്ന് മുഹമ്മദ് റാഫി സാബിന്റെ ഗാനങ്ങളിലൂടെ. മുഹമ്മദ് റാഫി സാബിന്റെ ഒരു പീക്ക് ടൈമിന് ബോളിവുഡിൽ ഒരു ബ്രേക്ക് വരുന്നത് ആർ ഡി ബർമൻ എന്ന സംഗീത സംവിധായകൻ ആരാധന എന്ന ചിത്രത്തിലെ പാട്ടുകളുമായി വന്നപ്പോഴാണ്. കാരണം ആ പാട്ടുകളിലൂടെ പിന്നീട് ഉയർന്നു വന്ന ശബ്ദം കിഷോർ കുമാറിൻ്റെതായിരുന്നു. 70s യുവാക്കളുടെ ഹൃദയം കവർന്ന ശബ്ദം. പിൽക്കാലത്തെ കിഷോർ കുമാറിന്റെ സ്വന്തം സംഗീത സംവിധായകനായി ആർ ഡി ബർമൻ മാറിയെങ്കിലും റാഫി സാബിന്റെ ജീവിതത്തിൽ ഒരു നിർണായക സ്ഥാനം ആർ ഡിക്കുണ്ട്. റാഫി സാബിന് ലഭിച്ച ഒരേയൊരു ദേശീയ അവാർഡ് ആർ ഡി ബർമന്റെ സംഗീതത്തിലായിരുന്നു. ഹം കിസി സേ കം നഹി എന്ന ചിത്രത്തിലെ പാട്ടിന് കിഷോർ ദായും റാഫി സാബും തമ്മിൽ ഒരിക്കൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്, അവർ പോലും അറിയാതെ. അത് ആർ ഡി ബർമൻ സാറിന്റെ ഒരു ഐഡിയ ആയിരുന്നു. പ്യാർ കാ മൗസം എന്ന ചിത്രത്തിൽ തും ബിൻ ജാവു കഹ എന്ന ഗാനം അദ്ദേഹം രണ്ടുപേരെയും കൊണ്ട് പാടിച്ചു. രണ്ട് കഥാപാത്രങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പാടുന്നതായിട്ടാണ് ഇത് ചെയ്തത്. ശശി കപൂറിന്റെ കഥാപാത്രത്തിനായി റാഫി സാബും ഭരത് ഭൂഷന്റെ കഥാപാത്രത്തിനായി കിഷോർ ദായും. കൂടുതൽ ജനപ്രിയമായത് റാഫി സാബിന്റെ പാട്ടിലായിരുന്നു.

ഇവർ തമ്മിൽ പരസ്പരം പൂർവിളിച്ചിരുന്നെങ്കിലും കിഷോദായും മുഹമ്മദ് റാഫി സാബും നല്ല സുഹൃത്തുക്കളായിരുന്നു. റാഫി സാബ് വിട്ടുപിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ കാൽക്കൽ ഇരുന്ന് കിഷോർദ ഒരു കൊച്ചുകുട്ടിയെ പോലെ മണിക്കൂറുകളോളം വാവിട്ട് നിലവിളിച്ചിരുന്നത് പലരും ഇന്റർവ്യൂകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരല്പകാലം കൂടി മുഹമ്മദ് റാഫി സാബിന് കാത്തു നിൽക്കാമായിരുന്നില്ലേ? എന്തോ ഒരു തിടുക്കത്തോടെ നമ്മളെ വിട്ട് വേഗം പോയതുപോലെയുണ്ട്. വെറും 55 വയസ്സ് മാത്രം നമ്മളെ വിട്ടു പിരിഞ്ഞപ്പോൾ. ഇനിയും എത്രയോ ഗാനങ്ങൾക്ക് ശബ്ദം പകരുവാനുള്ള ഊർജവും ശബ്ദമാതിരിയും അദ്ദേഹത്തിൽ അപ്പോഴും അവശേഷിച്ചിരുന്നു. ഒരു പക്ഷെ ഇത്രയും പാടിയതിൽ കൂടുതലൊന്നും ആ മഹാഗായകന് നൽകാനില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമോ ഈ വിട പറയൽ.

listening to Radio Sunoo 91.7 FM, Qatar's favorite radio station.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ.

ഹായ്, ഞാൻ നിത്യാമാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.

listening to Radio Suno 91.7 FM, Qatar's favorite radio station.

91.7 FM. 91.7 FM.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

listening to Radio Sunoo 91.7 FM, Qatar's favorite radio station.

you're listening to 91.7 FM. 91.7 FM.